പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, മിഥുനം 26, 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്ത. യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഈ രാജ്യത്ത് ആരെയും എന്തിനും ഏതു സമയത്തും വിമർശിക്കാം. എന്നാൽ വിമർശിക്കുന്നവർ ചില കാര്യങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. പുറമേ നിന്ന് വിലയിരുത്തുവാനും വിമർശിക്കുവാനും വളരെ എളുപ്പമാണ്. പക്ഷേ വിമർശനം ഏറ്റുവാങ്ങുന്ന വ്യക്തിയിൽ നമ്മുടെ വിമർശനം ഏൽപ്പിക്കുന്ന വേദനയുടെ ആഴം ഒന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്കേ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കൂ. വെറുതെ ഇരുന്ന് വിമർശിക്കുന്നവർക്ക് അത് മാത്രമേ ആശ്രയമുള്ളൂ. സ്വന്തം തെറ്റുകുറ്റങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് പോരെ ഈ വിമർശനം. അങ്ങനെ വരുമ്പോൾ എത്ര പേർക്ക് വിമർശന സ്വാതന്ത്ര്യമുണ്ടാകും എന്ന് സ്വയം ചിന്തിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 9 മണിക്ക് ഇന്നിസൈ, 9:30 ആകാശഗംഗ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, ഉച്ചയ്ക്ക് 1:30 തിരശീല, വൈകിട്ട് 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 7 മണിക്ക് റീഡിംഗ് റൂം, രാത്രി 8 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 10. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടതും ആദ്യത്തെ വനിതാ വൈമാനിക ലോകം ചുറ്റാൻ പറന്നതും ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യസമ്മേളനം നടന്നതുമൊക്കെ ഒരു ജൂലൈ 10 ജൂലൈ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 10. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ടെൽസ്റ്റാർ USA വിക്ഷേപിച്ചത് 1962 ജൂലൈ 10. ജൂലൈ 10 വെല്ലൂർ കലാപം നടന്നത്. 1806 ജൂലൈ 10 വെല്ലൂർ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു ദക്ഷിണേന്ത്യൻ പട്ടാളക്കാർ കലാപം നടത്തിയത്. 1857 കലാപത്തിന്റെ കളമൊരുക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ വലിയ കലാപമായിരുന്നു ഇത്. 1800 വനിതാ വൈമാനികയായ ബീർഹൗസൻ ലോകം ചുറ്റാൻ പറന്നു തുടങ്ങിയത് 1931 ജൂലൈ 10. ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യസമ്മേളനം റോമിൽ നടന്നത് 2002 ജൂലൈ 10. ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തത് 1924 ജൂലൈ 10. ബധിരരായ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രീ സ്കൂൾ സ്ഥാപിച്ച KK ശ്രീനിവാസൻ അന്തരിച്ചത് 2009 ജൂലൈ 10. കുശാൽ നഗർ കൃഷ്ണസ്വാമി ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു ഇന്ത്യൻ റഡാർ ഓഫീസറായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായ തിരുക്കൊച്ചി നിയമസഭയിലെ അംഗവുമായിരുന്ന അബ്ദുൽ മജീദിന്റെ ചരമദിനമാണ് ഇന്ന്. 2000 ജൂൺ 10 അദ്ദേഹം അന്തരിച്ചത്.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: മണികണ്ഠൻ പ്രധാന വാർത്തകൾ. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ

0: പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. മൂന്നാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യുഎൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി MPമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ MPമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ MPമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGP മാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ AP അനിൽകുമാർ, TE സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50

0: 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100ാണ്ടിലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പ് സേ ഇൻഡോ പസഫിക് മേ ഹമാരെ സാജാ പ്രയാസോ കോ നൈ താക്കത്ത് മിലേഗി. ഹം ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് റിപ്പയർ.

0: मेंटेनेंस में भी मिलकर आगे बढ़ेंगे। आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की।
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിലുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100ലധികം GCC പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ AP അനിൽകുമാർ, TP സിദ്ദിഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
4: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, AR സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ. സുരക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവ

0: യെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത നാല് ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. യുഎസ്എയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60 മിനിറ്റിൽ എംബാപ്പയും 66 മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുഎസ് സൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ യുഎസ് സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

തിരഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവ.

0: ബാബൂസ് ടെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റും

0: വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കോട്, ദേവിപമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് ടോപ്പുകൾ. ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജമനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
6: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676038900 9447560336.
4: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 ആം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 ആം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

தஜ்ஜோம் கிடதக தரி கிடதக தஜ்ஜோம் தஜ்ஜோம் தஜ்ஜோம்.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള

0: ക്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400237793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭുവനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കോട്ടയം
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212126 80.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ IT പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT കളിലൊന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ആകാശഗംഗ. രചന അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ ടൈ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ രജീഷ് പാലവിള. ആകാശഗംഗയുടെ കഴിഞ്ഞ ഭാഗത്ത് പരിധികളില്ലാത്ത പ്രപഞ്ചവിസ്മയങ്ങളിലേക്ക് തൻ്റെ ദൂരദർശിനി തിരിച്ച ഗലീലിയോ ഗലീലിയോയെയും ജ്യോതിർശാസ്ത്ര ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ജീവിതത്തെക്കുറിച്ചുമുള്ള ചെറിയൊരു വിവരണവുമൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ആധുനിക ജ്യോതിർശാസ്ത്രം അതിൻ്റെ വഴികളിലേക്ക് ചുവടുകൾ വച്ചു തുടങ്ങിയ കാലത്ത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള യുക്തിസഹവും വസ്തുനിഷ്ഠവുമായ പുതിയ വിവരങ്ങളും ആശയങ്ങളും നൽകി ജ്യോതിർശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ, ഐസക് ന്യൂട്ടൺ തുടങ്ങിയ ആധുനിക ജ്യോതിർശാസ്ത്രത്തിന്റെ ശിലാസ്ഥാപകരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കോപ്പർനിക്കസിനെയും ഗലീലിയോയെയും കുറിച്ച് പോയ അധ്യായങ്ങളിൽ നാം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പേരുകൾ വീണ്ടും പരാമർശിക്കപ്പെടുന്നതോ അവരുടെ നിരീക്ഷണങ്ങളും ആശയങ്ങളും പറയേണ്ടി വരുന്നതോ തികച്ചും സ്വാഭാവികം മാത്രം. അത്രമാത്രം പ്രാധാന്യമുള്ളവരാണല്ലോ അവർ ഓരോരുത്തരും. ഇന്ന് ടൈക്കോ ബ്രാഹെയെയും ജോഹന്നാസ് കെപ്ലറെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ശ്രോതാക്കളിലേറെയും ടൈക്കോ എന്ന പേരിനേക്കാൾ കേട്ടിട്ടുണ്ടാവുക കെപ്ലർ എന്ന പേരായി. ആധുനിക ജ്യോതിർശാസ്ത്രത്തിന്റെ പിതാവായി ലോകം ആദരിക്കുന്ന ആളാണല്ലോ കെപ്ലർ. എന്നാൽ ടൈക്കോ ബ്രാഹെ ഇല്ലെങ്കിൽ കെപ്ലർ ഇല്ല എന്നതാണ് സത്യം. ടൈക്കോയിൽ നിന്നും തുടങ്ങുമ്പോൾ കെപ്ലറിൽ എത്തിച്ചേരാനും എളുപ്പമാണ്. അഥവാ കെപ്ലർ എത്തിച്ചേർന്നത് ടൈക്കോയിൽ നിന്നാണ്. ഒരു ഡാനിഷ് ജ്യോതിർശാസ്ത്ര നിരീക്ഷകനായിരുന്നു ടൈക്കോ ബ്രാഹെ. കോപ്പർനിക്കസ് മരണക്കിടക്കയിൽ സൗരകേന്ദ്ര പ്രപഞ്ച മാതൃകയെക്കുറിച്ചുള്ള തന്റെ പ്രധാനപ്പെട്ട പുസ്തകം പ്രസിദ്ധീകരിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം 1546 ഡെൻമാർക്കിൽ ടൈക്കോ ബ്രാഹെ ജനിക്കുന്നത്. ഒരു ഡാനിഷ് ജ്യോതിർശാസ്ത്ര നിരീക്ഷകനായിരുന്നു ടൈക്കോ ബ്രാഹെ. കോപ്പർനിക്കസ് മരണക്കിടക്കയിൽ സൗരകേന്ദ്ര പ്രപഞ്ച മാതൃകയെക്കുറിച്ചുള്ള തന്റെ പ്രധാനപ്പെട്ട പുസ്തകം പ്രസിദ്ധീകരിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം 1546 ഡെൻമാർക്കിൽ ടൈക്കോ ബ്രാഹെ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ കൗൺസിലറും ഗവർണറും ഒക്കെയായിരുന്നു. അതിലും ധനികനായിരുന്ന അമ്മാവനായിരുന്നു ബ്രാഹയെ വളർത്തിയത്. അനന്തരവനെ നിയമം പഠിപ്പിച്ച് ന്യായാധിപനാക്കണമെന്നായിരുന്നു അമ്മാവന്റെ ആഗ്രഹം. അച്ഛൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അയക്കാൻ ആഗ്രഹിച്ച ഗലീലിയോ ഗലീലി ഗണിതശാസ്ത്രത്തിലും ജ്യോതിർശാസ്ത്രത്തിലും ഒക്കെ എത്തിച്ചേർന്നത് പോലെ ടൈക്കോ ബ്രാഹയും നിയമ പഠനത്തിൽ നിന്നും ജ്യോതിർശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബ്രാഹെ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഒരു സൂര്യഗ്രഹണം കാണാനിടയായത്. ആ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളൊക്കെ പല വഴിക്ക് അറിഞ്ഞിരുന്ന ബ്രാഹയ്ക്ക് സൂര്യഗ്രഹണം കണ്ടപ്പോഴുണ്ടായ അനുഭവം ജ്യോതിർശാസ്ത്രത്തിൽ വലിയ ജിജ്ഞാസയുണ്ടാക്കി. ഒരു വാനനിരീക്ഷകൻ ജനിക്കുകയായിരുന്നു അവിടെ. പകൽ അമ്മാവന്റെ ആഗ്രഹത്തിന് വേണ്ടി നിയമം പഠിക്കുന്ന കണ്ണുകൾ രാത്രിയിൽ നക്ഷത്രങ്ങളിൽ പരതി നടന്നു. പ്രപഞ്ചത്തിന്റെ ഭൗമകേന്ദ്രീകൃത സങ്കല്പത്തെക്കുറിച്ച് വിവരിച്ചിരുന്ന ടോളമിയുടെ അൽമാജസ്റ്റ് എന്ന പുസ്തകമായിരുന്നു അന്ന് അവന് ജ്യോതിർശാസ്ത്ര സംബന്ധമായി വായിക്കാൻ കിട്ടിയ ഒരേ ഒരു ഗ്രന്ഥം. ശാസ്ത്ര സമൂഹങ്ങളോ സയൻസ് ക്ലബ്ബുകളോ ഒന്നും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാലമാണെന്നോർക്കണം. ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാക്കി ആകാശ നിരീക്ഷണത്തെ മാറ്റിയ ടൈക്കോ എന്ന വിദ്യാർത്ഥിക്ക് തന്റെ 16-ാമത്തെ വയസ്സിൽ ആകാശത്ത് കണ്ട ഒരു കാഴ്ച വലിയ ഊർജം നൽകി. ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും പരസ്പരം കടന്നുപോകുന്ന സുന്ദരമായ ദൃശ്യം അന്നവന്റെ കണ്ണുകളെ ത്രസിപ്പിച്ചു. ഗ്രഹങ്ങളുടെ ആ സംയോജനവും പെട്ടെന്നുള്ള വേർപിരിയലും അതിനു മുൻപ് ആർക്കും പ്രവചിക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നവൻ ചിന്തിച്ചു. അത് ഗണിക്കാൻ ഒന്നിനും കഴിയാഞ്ഞത് ആ മേഖലയിലെ ഒരു പോരായ്മയായി അവന് തോന്നി. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ടേബിളുകളുടെ പരിമിതി ടൈക്കോ അന്ന് തിരിച്ചറിഞ്ഞു. ആ 16-കാരൻ ആ പോരായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. ടൈക്കോ ബ്രാഹെ എന്ന പേര് ജ്യോതിർശാസ്ത്ര ചരിത്രത്തിൽ ഇന്നും ആവേശത്തോടെ ഓർക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ആ സംഭവം. ദൂരദർശിനി കണ്ടുപിടിക്കും മുൻപേ ആകാശഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഏറ്റവും കൃത്യമായ സ്ഥാനങ്ങൾ പ്രവചിക്കാൻ കഴിഞ്ഞ ഒരാൾ ടൈക്കോ ബ്രാഹെയാണ്. അതിനുവേണ്ടി അനവധി ടേബിളുകളും ഗണിതങ്ങളും ചെറിയ ചെറിയ അനേകം ഉപകരണങ്ങളും വളരെ വിജയകരമായി കണ്ടെത്താനും വികസിപ്പിക്കാനും ബ്രാഹയ്ക്കു കഴിഞ്ഞു എന്നത് ആ കാലത്തെ വലിയൊരു നേട്ടമായിരുന്നു. ആകാശഗംഗയിൽ നമുക്കിനി ബ്രാഹയെക്കുറിച്ചുള്ള ഒരു ഗാനം കേൾക്കാം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇഷ്ടമുള്ള പാട്ടുകൾ

തൻ്റെ മൂക്ക് എന്ന നേക്കുമായി നഷ്ടപ്പെട്ടു. ജീവിതം മുഴുവൻ പിന്നീട് ഒരു കൃത്രിമ മൂക്കുമായിട്ടാണ് ടൈക്കോ ബ്രാഹെ കഴിഞ്ഞത്. അതൊന്നും ജ്യോതിശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ ഇല്ലാതാക്കിയില്ല. ഒരു വാനനിരീക്ഷണ നിലയം സ്വന്തമാക്കി അദ്ദേഹം തൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് സദാ തുറന്നു വച്ചു. അവിടെ വെച്ചാണ് ടൈക്കോ ബ്രാഹെ കാസിയോപ്പിയ നക്ഷത്ര സമൂഹത്തിൽ വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ കണ്ടെത്തുന്നത്. കാസിയോപ്പിയ എന്ന പേര് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെതാണ്. ഉത്തരാർദ്ധ ഖഗോളത്തിലെ ആ സുന്ദര നക്ഷത്ര സമൂഹം ഇന്ന് ആധുനിക ജ്യോതിശാസ്ത്രം തിരിച്ചറിഞ്ഞ 88 നക്ഷത്ര സമൂഹങ്ങളിൽ വലിപ്പത്തിൽ ഏതാണ്ട് 25 സ്ഥാനമാണുള്ളത്. നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി പറയുന്ന മറ്റൊരു അധ്യായത്തിൽ കാസിയോപ്പിയയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഏതായാലും കാസിയോപ്പിയയിൽ ടൈക്കോ ബ്രാഹെ കണ്ടെത്തിയ വളരെ തിളക്കമുള്ള ആ നക്ഷത്രം ഒരു സൂപ്പർ നോവയായിരുന്നു. വലിയ ഭീമൻ നക്ഷത്രങ്ങൾ കാലഗതിയിൽ വർദ്ധിത പ്രകാശത്തോടെ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസമാണ് സൂപ്പർ നോവ. ഒരു മുഴുവൻ ഗാലക്സിയുടെ പ്രകാശത്തേക്കാൾ വളരെ വലുതായ പ്രകാശത്തിൻ്റെ തീവ്ര വിസ്ഫോടനമാണത്. ടൈക്കോ ബ്രാഹെ അത്തരമൊരു സൂപ്പർ നോവയുടെ ഫലമായ തിളക്കമുള്ള നക്ഷത്രത്തെ കണ്ടത് നക്ഷത്ര മണ്ഡലങ്ങളുടെ മാറ്റമില്ലായ്മയെക്കുറിച്ചുള്ള പഴഞ്ചൻ ധാരണകളെ ഇളക്കി മറിക്കുന്നതായിരുന്നു. ഒരു നക്ഷത്രത്തിന് അങ്ങനെ നാടകീയമായി മാറാൻ കഴിയുമെന്നത് അരിസ്റ്റോട്ടിലിൻ തത്വങ്ങളിൽ അഭിരമിച്ച ലോകത്തിന് ചിന്തിക്കാനായില്ല. ചന്ദ്രമണ്ഡലത്തിനും അപ്പുറത്ത് സ്ഥിര നക്ഷത്രങ്ങളുടെ ലോകത്ത് ടൈക്കോ ബ്രാഹെ കണ്ടെത്തിയ പുതിയ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയും വർദ്ധിപ്പിച്ചു. ഭൂമി കേന്ദ്രമായിട്ടുള്ള മാറ്റമില്ലാത്ത പ്രപഞ്ചം, അതിൽ മാറ്റമില്ലാത്ത നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അന്നും ഇന്നും വിശ്വാസങ്ങളൊക്കെ പല രീതിയിലുള്ളത്. അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്നതായിരുന്നു ഒരു സ്ഥിര നക്ഷത്ര സമൂഹത്തിൽ ടൈക്കോ ബ്രാഹെ കണ്ട പുതിയ നക്ഷത്രം, അല്ലെങ്കിൽ നമുക്ക് ഇന്നറിയാവുന്നതുപോലെ ഒരു സൂപ്പർ നോവ. കോപ്പർനിക്കസ് സൂര്യകേന്ദ്ര സിദ്ധാന്തം പറഞ്ഞതുപോലെ അതൊരു വിപ്ലവകരമായ കണ്ടെത്തലായത് അതുകൊണ്ടാണ്. ജ്യോതിശാസ്ത്രത്തിലെ പല പുതിയ തിരുത്തലുകൾക്കും ടൈക്കോ പ്രചോദനമാവുകയും ചെയ്തു. ഡെൻമാർക്കിലെ രാജാവിൽ നിന്നും നിർലോഭമായ സഹായവും പിന്തുണയും ടൈക്കോയ്ക്ക് ലഭിച്ചിരുന്നു. ടൈക്കോയുടെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ നിലയം ജ്യോതിശാസ്ത്ര ഗവേഷകരുടെയും പണ്ഡിതരുടെയും ഒക്കെ താവളമായി മാറി. ലളിതമായ ഉപകരണങ്ങളും പുതിയ ചാർട്ടുകളും ഡാറ്റകളും ഒക്കെ കൊണ്ട് ആധുനികവും ശാസ്ത്രീയവുമായ ഗവേഷണ രീതി കൊണ്ട് ജ്യോതിശാസ്ത്രത്തിലെ ഒട്ടേറെ നിരീക്ഷണങ്ങൾ പുതുക്കുകയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളും സഞ്ചാര ദിശകളും സംബന്ധിച്ച് അന്നോളം ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ടൈക്കോ ബ്രാഹെ ചരിത്രത്തിൽ തൻ്റെ പേര് മുഴക്കി. കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടിരുന്നു ടൈക്കോയുടെ പ്രപഞ്ച സങ്കല്പം. സൂര്യൻ കേന്ദ്രമാണെന്നും ഭൂമിയുൾപ്പെടെ ഓരോ ഗ്രഹവും സൂര്യനെ ചുറ്റുന്നു എന്നും കോപ്പർനിക്കസ് സ്ഥാപിച്ചപ്പോൾ ടൈക്കോണിക് സിസ്റ്റത്തിൽ അഥവാ ടൈക്കോ ബ്രാഹെയുടെ നിരീക്ഷണത്തിൽ സൂര്യനും ചന്ദ്രനും ചുറ്റുന്ന പ്രപഞ്ച കേന്ദ്രം ഭൂമിയായിരുന്നു. എന്നാൽ മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ ഭാഗികമായി മാത്രമായിരുന്നു ടൈക്കോ ശരിയായത്. എന്നിരുന്നാലും ദൂരദർശിനിയുടെ കാലത്തിന് മുൻപ് ആകാശഗോളങ്ങളെ സംബന്ധിച്ച സ്ഥാനവിവരങ്ങളുടെ കൃത്യമായ വിവരണത്തിലും നക്ഷത്ര കണക്കുകളിലും വിവിധ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ കണ്ടെത്തലുകളിലും ഒട്ടേറെ സംഭാവന നൽകിയ പ്രതിഭാധനനായിരുന്നു ടൈക്കോ ബ്രാഹെ. ഡെൻമാർക്കിലെ രാജാവായിരുന്ന ഫ്രെഡറിക് രണ്ടാമന്റെ സഹായത്തോടെ ആയിരുന്നു ടൈക്കോ ഹെൻ ദ്വീപിലെ തൻ്റെ വിഖ്യാതമായ ജ്യോതിശാസ്ത്ര മ്യൂസിയവും ഗവേഷണങ്ങളുമൊക്കെ നടത്തിയിരുന്നത്. രാജാവിൻ്റെ മരണശേഷം സഹായങ്ങൾ ക്രമേണ നിലയ്ക്കുകയും ആ ദ്വീപ് വിട്ടുപോകാൻ തന്നെ ടൈക്കോ നിർബന്ധിതനാവുകയും ചെയ്തു. പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ തീരെ ദഹിക്കാതിരുന്ന യാഥാസ്ഥിതികന്മാരും ശത്രുക്കളുമൊക്കെ പുതിയ രാജാവിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ അവിടെ നിന്നും തുരത്തി എന്ന് പറയാം. 1000 നക്ഷത്രങ്ങളുടെ സ്ഥാനം കൃത്യമായി കണക്കാക്കിയ തൻ്റെ വിഖ്യാത നക്ഷത്ര കാറ്റലോഗും പെട്ടിയും കിടക്കയുമായി അദ്ദേഹം ഡെൻമാർക്ക് വിട്ടു. ഒട്ടേറെ ഉപകരണങ്ങൾ അവിടെ ഉപേക്ഷിക്കേണ്ടിയും വന്നു. ആ യാത്രയിൽ ഒടുവിൽ അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രേഗ് നഗരത്തിൽ സ്ഥിരതാമസമാക്കുകയും അവിടുത്തെ ചക്രവർത്തിയുടെ സഹായത്തോടെ പുതിയൊരു നിരീക്ഷണ നിലയം സജ്ജമാക്കുകയും ചെയ്തു. അവിടെ വെച്ച് ടൈക്കോയ്ക്ക് വളരെ സമർത്ഥനായ ഒരു സഹായിയെ ലഭിച്ചു. ഒട്ടേറെ ജീവിത പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും തരണം ചെയ്തു വന്ന ആ ചെറുപ്പക്കാരൻ്റെ പേര് ജോഹന്നാസ് കെപ്ലർ എന്നായിരുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു കോണിൽ ഗലീലിയോ തൻ്റെ ദൂരദർശിനി ഒരുക്കി ആകാശത്തെ അതിലൂടെ നോക്കാനൊരുങ്ങിയപ്പോൾ ആകാശത്തെ മനസ്സുകൊണ്ട് അന്വേഷിക്കുകയായിരുന്നു ജോഹന്നാസ് കെപ്ലർ. അതിന് കെപ്ലർക്ക് പ്രചോദനവും കരുത്തുമായത് ടൈക്കോ ബ്രാഹെ. അദ്ദേഹത്തിൻ്റെ മിടുക്കിൻ്റെയും ദൈഷ്ണികതയുടെയും

നൂറുകണക്കിന് നക്ഷത്ര കണക്കുകളുമായിരുന്നു. അവരോടൊന്നിച്ച് ആധുനിക ജ്യോതിർശാസ്ത്രം ഒരു പുതിയ കാലത്തിലേക്ക് എടുത്തു ചാടുവാൻ ഒരുങ്ങുകയായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിച്ചേർന്ന ടൈക്കോ തന്റെ വിശ്രമമില്ലാത്ത വാനനിരീക്ഷണങ്ങളും എഴുത്തുകളും തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ സഹായിയായ ജോഹന്നാസ് കെപ്ലർ ടൈക്കോയുടെ പണ്ഡിത വലയത്തിലും കാർക്കശ്യമായ ശിക്ഷണത്തിലും കരുത്തുറ്റ ഒരു ജ്യോതിർശാസ്ത്രകാരനായി വളരുകയായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ ഏതാണ്ട് 4 വർഷമേ ടൈക്കോ ബ്രാഹെ ജീവിച്ചിരുന്നുള്ളൂ. 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. കെപ്ലർ ചൊവ്വാഗ്രഹത്തിന്റെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തെക്കുറിച്ചുള്ള തന്റെ വിഖ്യാതമായ നിരീക്ഷണം അവതരിപ്പിച്ചതിന് പിന്നിൽ അയാൾക്ക് പ്രചോദനമായത് ടൈക്കോയുടെ ടേബിളുകളും ഡാറ്റകളുമായിരുന്നു. വളരെ വ്യത്യസ്തമായ 2 വ്യക്തിത്വങ്ങളായിരുന്നു അവർ. ടൈക്കോ സമ്പന്നതയുടെയും ആഡംബരങ്ങളുടെയും കൊടിമുടികളിൽ ജീവിച്ച ആളും, കെപ്ലർ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ഏറെക്കുറെ അനാഥത്വത്തിന്റെയും സങ്കീർണമായ ജീവിത വഴികളിലൂടെ വന്ന ആളുമായിരുന്നു. ആരോടും തോൽക്കാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാനും മനസ്സില്ലാത്ത ഒരു തന്റേടിയായിരുന്നു ബ്രാഹയെങ്കിൽ, കെപ്ലർ കൂടുതൽ വിനീതനും ഉദാരനുമായിരുന്നു. ബ്രാഹയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഡാറ്റകളും ശാസ്ത്ര സമ്പത്തുകളുമായി ബന്ധപ്പെട്ട് ടൈക്കോയുടെ പിൻഗാമികളും കെപ്ലറുമായി ദീർഘനാൾ കേസുകളുണ്ടായിരുന്നു. അതിന്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ട് നെട്ടോട്ടമോടുമ്പോഴും ആധുനിക ജ്യോതിർശാസ്ത്രത്തെ കൂടുതൽ കരുത്തുള്ളതാക്കിയ മഹത്തായ ഒട്ടേറെ സംഭാവനകൾ കെപ്ലർ ലോകത്തിന് നൽകി. ഗ്രഹങ്ങളുടെ സഞ്ചാര നിയമങ്ങളെക്കുറിച്ചുള്ള കെപ്ലറിന്റെ നിരീക്ഷണങ്ങൾ എല്ലാ കാലവും പ്രസക്തമാണ്. പ്രപഞ്ചഘടനയെയും സൗരയുധത്തെയും കുറിച്ച് തന്റെ ഗുരുവായ ടൈക്കോ ബ്രാഹയോടൊപ്പം ആയിരുന്നില്ല കെപ്ലർ. കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്ര സിദ്ധാന്തമായിരുന്നു കെപ്ലർ ശരിവച്ചത്. എന്നിരുന്നാലും അതിന്റെ സങ്കീർണതകൾ വിശദീകരിക്കാനും സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനും കെപ്ലർക്ക് ദൈക്ഷണികമായ ശക്തി പകർന്നത് ടൈക്കോ ബ്രാഹയുടെ ശാസ്ത്രീയമായ അന്വേഷണ രീതികളും അറിവുകളും വസ്തുതകളും വിശകലനം ചെയ്യുന്നതിലുള്ള രീതികളുമായിരുന്നു. ടൈക്കോ ബ്രാഹയുടെ വിശേഷങ്ങളും സംഭാവനകളുമാണ് നമ്മൾ ഇന്ന് ഏറെ പറഞ്ഞത്. ജോഹന്നാസ് കെപ്ലറെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഭാഗത്ത് കാണാം. റേഡിയോ സാന്ദനം 90.4 FM ശാസ്ത്ര പരിപാടിയായ ആകാശഗംഗ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേൾക്കുക. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ, രചന അവതരണം രജീഷ് പാലവിള, സാങ്കേതിക സഹായം റയാൻ ടെ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ. വേഗത്തിലുള്ള സേവനം. ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ

0: ജൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ആടിമാസം ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
5: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
5: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല അപ്ഡേഷൻസുമായിട്ട് നിങ്ങളോടൊപ്പം മോണേ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിര. എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഞാൻ പാർവതിയാണ്. നമ്മളോടൊപ്പം ഇന്ന് ആരാ ഇരിക്കുന്നത്?
0: നമ്മളോടൊപ്പം ഇന്ന് ശ്രീലക്ഷ്മിയാണ്. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഈ ഒരു ലൈവ് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും മെസ്സേജ് അയക്കാം അല്ലേ? അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇന്ന് ജൂലൈ 10th. അപ്പം നമ്മൾ അതിമനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്തു എങ്കിലും നല്ല മഴയുണ്ടല്ലേ?
1: പറഞ്ഞ തന്നെ നല്ല പെരുമഴയാണ്. നമുക്കൊരു ജൂൺ ജൂലൈയാണ് നമ്മളുടെ എപ്പോഴും കാലാവസ്ഥയുടെ ഒരു ഇത് അല്ലെ. മഴ സീസൺ എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ്. പക്ഷെ ജൂണിൽ നമുക്കങ്ങനെ തെക്കൻ ജില്ലയിലെ കാര്യമാണ്, നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് മഴയൊന്നും പെയ്തില്ലായിരുന്നു എങ്കിലും പക്ഷേ ഒരു ഇപ്പൊ നമുക്കൊരു കാലവർഷത്തിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നൊരു തോന്നലുണ്ട് അല്ലെ. രാവിലെ മുതലേ മഴ,
0: ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പൊ അതുകൊണ്ട്

0: തന്നെ പലയിടത്തും അലേർട്ടുകൾ എല്ലാം രീതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നിലവിലുള്ള ഈ കാലവർഷ സാഹചര്യത്തിന് മുതലെടുത്തുകൊണ്ട് തന്നെ ദക്ഷിണ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെയുള്ള തീരദേശ ന്യൂനമർദ്ദ പാത്തി സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ഇതുകൊണ്ടാണ് മഴ ശക്തമായിട്ടുള്ള മഴ വരാൻ സാധ്യത എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മധ്യ തെക്കൻ കേരളത്തിൽ നേരിയ തോതിലുള്ള മഴയാണ്, പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങോട്ടത്തേക്ക് നല്ല ശക്തമായ മഴ വടക്കൻ കേരളത്തിലെ പല ഭാഗത്തും യെല്ലോ അലേർട്ടുകളും ഓറഞ്ച് അലേർട്ടുകളും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി വരുന്ന അടുത്ത 5 ദിവസത്തിൽ മഴ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ടുകൾ പ്രകാരം കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ അല്ലേ.
1: അതെ, കൂടുതലും എല്ലാവരും മലയോര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ മാറി താമസിക്കുക. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ അലേർട്ട് നമുക്ക് തന്നിട്ടുണ്ടോ അതൊക്കെ പാലിക്കേണ്ടത് നമ്മളുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കരകയറി ഇങ്ങനെ വരികയാണ് ഒരു വലിയ ദുരന്തമായി മാറേണ്ടത്. എന്നാലും അത് ദുരന്തം തന്നെ ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ആണൊന്ന് മിസ്സായി വന്നത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മളും കൂടി ശ്രമിക്കണം. അപ്പൊ ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മരങ്ങളുടെ താഴേക്ക് ഇരിക്കാതിരിക്കുക, അതേപോലെ നദീ തോടുകൾ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അല്പം ജാഗ്രത പാലിക്കുക, മാറി താമസിക്കണം എന്ന് ഗവൺമെന്റ് അറിയിച്ചു കഴിഞ്ഞാൽ മാറി താമസിക്കുക. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതൊരു ഓവർ കോൺഫിഡൻസിലേക്ക് എത്താതെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല മഴയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം.
0: യെസ്, തീർച്ചയായും മഴ മുന്നറിയിപ്പുകൾ മെയിനായിട്ട് പറയുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയുടെ അളവ് ഏകദേശം 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ആ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് പോകുക അല്ലേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ചും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളെ അല്ലേ. കടൽ അതിശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ മത്സ്യത്തൊഴിലാളികൾ മുമ്പോട്ട് പോകുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അത് മാത്രമല്ല മലവെള്ളപ്പാച്ചിലുകളും മണ്ണിടിച്ചിലുകളിനുമൊക്കെ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അതും എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കളുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇടുക്കി, വയനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും സേഫ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് അയക്കുക. അവിടെ ശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പലയിടത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് കരുതി മറ്റ് സംസ്ഥാനങ്ങളിൽ സേഫ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇല്ല എന്നല്ല, എല്ലായിടത്തും സംസ്ഥാനത്തുടനീളം തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം സേഫ് ആയിട്ടിരിക്കുക. മഴ പലപ്പോഴും നമ്മൾ ലൈവിൽ പറയുമ്പോൾ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു തലമാണല്ലേ. അപ്പോൾ ഒരു മറുപുറം കൂടി ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് സോണിൽ ആസ്വദിക്കുക എന്ന് കൂടി മാത്രമേ നമുക്ക് പ്രിയപ്പെട്ടവരോട് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ സമയം 10:13 ആയിരിക്കുന്നു. നമുക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോ പാർവതി, രാവിലെ മഴയൊക്കെ കൊണ്ടാണോ വന്നത്?
1: പിന്നെ നല്ല നനഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ മഴ പെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഗ്ലൂമി ഫീൽ ആണ്. അയ്യോ, എങ്ങനെയും കിടന്നങ്ങ് ഉറങ്ങണം, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യണം, ആ ഒരു ചിന്തയുള്ളൂ. അല്ലാതെ ഒരു എനർജി ആയിട്ട് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നല്ല എനർജിയിലാണ് വന്നിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോ എന്റെ എനർജി കുറച്ചും കൂടെ കൂടി എന്നാണ്.
0: സത്യത്തില് മഴ, ഈ ചെറിയ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴ കാർമേഘം ഇങ്ങനെ ഇരുണ്ടും മൂടുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാൻ കരയൊക്കെ ചെയ്യും. അത് മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആവുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും മഴ ആസ്വാദനത്തിൻ്റെ തലത്തിൽ തന്നെ എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. അത് ആർക്കും ഉപദ്രവമായിട്ട് പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, 8848558785 അല്ലേ.
1: അതെ, അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ മഴ വരുമ്പോൾ കരയുമെന്ന് കേട്ടത്.
0: സത്യമാണ്, പല ലൈവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർജിസ് തർക്കിച്ചിട്ടുണ്ട്, മഴ വരുമ്പോൾ ആരെങ്കിലും കരയുമോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെയാണ്, ഈ കാർമേഘം മൂടുന്ന ടൈമിൽ അങ്ങ് എന്തോ പോലെ വെപ്രാളം എടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ശ്രോതാക്കളും പറയാറുണ്ട് ഞങ്ങളും അങ്ങനെയാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളുണ്ട്. ഇങ്ങനെ കാർമേഘം, ഞാൻ ഉദ്ദേശിക്കുന്നത് മഴ പെയ്യുന്ന ടൈമിലല്ല, മഴയ്ക്ക് മുമ്പേ ഉണ്ട് ഒരു ഇരുണ്ട് കൂടലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു വിഷമം വരികയോ മഴ പെയ്യോ, അല്ല അതാണോ ഇനി മഴ പെയ്യുന്നതാണോ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല.
1: ഞാൻ അങ്ങനെ ഒരാളെ കാണുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണ് എങ്കിൽ എൻ്റെ അറിവിലേക്ക് എനിക്ക് പുതിയ ആൾക്കാരെയും കൂടെ തരിക. അതായത് ആതിരെ പോലെ ഇരുണ്ട് കൂടുമ്പോൾ കരച്ചിൽ വരും എന്ന് കേട്ടറിവുണ്ടെങ്കിൽ എന്നോടും കൂടി പറയുക. എല്ലാവരും മെസ്സേജ്,
0: വിചിത്രമായിട്ടുള്ള ആചാരങ്ങളല്ലേ,
1: അതെ, വിചിത്രമായ ഭക്ഷണ രീതികളും വിചിത്രമായ ആചാര രീതികളും ഒക്കെയാണ് ആതിരക്കുള്ളത്. അപ്പൊ കൂടുതൽ കൂടുതലൊക്കെ ഞങ്ങൾ ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക. ഇപ്പൊ സമയം 10:15 ആയിട്ടുണ്ട്, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് മഴയൊക്കെ അല്ലേ, അപ്പൊ അതെല്ലാരും കുറച്ചൊക്കെ ഇങ്ങനെ ആ മഴ പെയ്യുന്നു, വെയിലൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും പുറത്തിപ്പോ എന്തെങ്കിലും നമ്മൾ തുണിയൊക്കെ കഴുകിയിടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയ്യോ ഇത് ഉണങ്ങിയില്ല, അല്ലെങ്കിൽ സൂര്യനെ കണ്ടില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമമുള്ളവരാണെങ്കിൽ എങ്കിലും കുറച്ച് ആസ്വദിക്കാനുള്ള പറ്റുന്ന രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുക അല്ലേ. യെസ്, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പക്ഷേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, അപ്പം ഇത്തിരി വിശേഷങ്ങളും പാട്ടുകളും മെസ്സേജസും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
1: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ നല്ല രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു മഴപ്പാട്ടൊക്കെ കേട്ടു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം എന്തായിരിക്കുന്നു പാർവതി? സമയം 10:22 ആയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ അതിനു മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട് അല്ലെ പാർവതി?
0: യെസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണു. രാവിലെ തന്നെ എല്ലാവരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഒരു വൻ അപകടമാണ് ഒഴിവായത്, കാരണം യാത്രക്കാരില്ലായിരുന്നു ആ ഒരു സമയത്ത് അവിടെ. അതുകൊണ്ട് ഒരു വൻ അപകടം ഒഴിവായിട്ടുണ്ട്. പൊളിച്ചു നീക്കാൻ 3 മാസം മുൻപേ റെയിൽവേ പറഞ്ഞിട്ടും കരാർ കമ്പനി അനങ്ങിയില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണത്. എന്നാലും ചെറിയ ഒരു മിസ്റ്റേക്ക് റെയിൽവേ അധികൃതർക്ക് തോന്നിയ കാരണം അത്രയും ഭാഗം അവരിങ്ങനെ ആൾക്കാരെ കടത്തിവിടാത്ത രീതിയിൽ മറിച്ചിട്ടിരിക്കുകയായിരുന്നു. ആയത് കാരണം കൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയും, നമ്മളാണെങ്കിൽ ഓരോ സമയവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കണം കേൾക്കണം എന്നുള്ളത്. കാരണം അവരെന്ത് കാര്യം നമുക്കൊരു അലേർട്ട് തരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. മിക്കപ്പോഴും നമ്മൾക്കത് പാലിക്കാൻ പറ്റാതെ, അതിപ്പോൾ മഴയുടെ ആണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളത് പാലിക്കുക എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അലേർട്ട് തരുന്നത്. ഇന്ന് യെല്ലോ അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ് എന്നൊക്കെ നമ്മളോട് ഓരോ തവണ അവർ പറയുന്നതും നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴും ന്യൂസ് കേൾക്കുക, അതിന് അലേർട്ടായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക, നാം ഈ സേഫാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീങ്ങുക. അതേപോലെ ഇന്നലെ കല്ലാടി മണ്ണിടിച്ചിൽ 3 മൃതദേഹങ്ങൾ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മരണസംഖ്യ ഇപ്പോൾ 6 ആയിട്ടുണ്ട്.
1: അതെ, അപ്പോൾ അങ്ങനെ അപ്ഡേഷനിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീജ് ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആതിര, പാർവതി, ശ്രീലക്ഷ്മി, 3 പേർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപ് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സജി ചേട്ടൻ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ്, ഞാൻ സജി, അടിമാലിയിലാണ് വീട്. CBSE സ്കൂളിൽ പ്രിൻസിപ്പളായി വിരമിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തിയത് എൻ്റെ സുഹൃത്തായ, ഞങ്ങൾ ആശാൻ എന്ന് വിളിക്കുന്ന ബിനു ആണ് എന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഒരുപാട് അടിമാലിയിൽ നിന്ന് ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവരിങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാംസ് കേൾക്കാറുണ്ട്, ഒരുപാട് പേരിലേക്ക് എത്തിക്കാറുണ്ട് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ സജി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു സോങ് ആണ്. പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് നമ്മൾ പൊതുവെ പറഞ്ഞ് കേൾക്കാറുള്ളൊരു കാര്യമാണ് ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ, കട്ടൻ ചായ, മഴ എന്നൊക്കെ കേൾക്കാറില്ലേ, അതുപോലുള്ളൊരു പാട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? കാതിൽ തേൻ മഴയായി പാടൂ കാറ്റി കടലേ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മുടെ ബിനു ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സജി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനോഹരമായ ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ആ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മായ അയച്ചിരിക്കുന്നു, ആതിരയ്ക്കും പാർവതിക്കും ശ്രീലക്ഷ്മിക്കും മഴയിൽ കുതിർന്ന ഒരു ആശംസകൾ നേരുന്നു എന്ന രീതിയിൽ. അതുപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോന്നായിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10:26 ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരിലേക്ക് പലരും മെസ്സേജ് അല്ലാത്ത മെസ്സേജസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ 2026 ഫ്രീ കിക്ക് എന്ന പ്രോഗ്രാം, അതായത് നമ്മുടെ പ്രവചന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പ്രവചനങ്ങളെല്ലാം നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ റേഡിയോയിലൂടെ നൽകുന്നതാണ്. അതുപോലെ ഇൻ കേസിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നമ്പറിലേക്ക് 8848 ഡബിൾ 5 എന്ന നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം, മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ആൻസേഴ്സ് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലൂടെയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേഷൻസും കറക്റ്റ് ആൻസ് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു പ്രവചനത്തിൻ്റെ ആ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു സെമി ഫൈനലിലേക്കും ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് ആരാണ് അണിയുന്നതൊക്കെ എന്ന് കറക്റ്റ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്ന ഒരു സ്ട്രക്ചറിലൂടെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 14-ാം തീയതി രാത്രി വരെയാണ് നമ്മുടെ മെസ്സേജ് അയക്കാനുള്ള, വാട്സപ്പ് അയക്കാനുള്ള ടൈം എന്ന് പറയുന്നത്, ഈ ഒരു മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. മാളിക്കൽ ഇലക്ട്രോണിക്സിൻ്റെയും റേഡിയോ സാന്ത്വനവും സംയുക്തമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ മത്സരമാണ്. ഇതിൽ വിൻ ചെയ്യുന്നവരെ മെഗാ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് അല്ലേ?
0: അതെ, 14-ാം തീയതി വരെയാണ് നിങ്ങൾക്കുള്ള ഒരു സമയം ഞങ്ങൾ ഇങ്ങനെ തന്നിരിക്കുന്നത്. 14-ാം തീയതി ചൊവ്വാഴ്ച 12 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. ആർക്കാണ് ആ സമ്മാനം എന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 5 5 ശരിയായ ഉത്തരമാണെങ്കിൽ വമ്പ സമ്മാനമാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും കൂടി ചേർന്ന് നടത്തുന്ന പ്രവചന മത്സരമാണ്. നമ്മളതിന് ഫ്രീ കിക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 5 ഉത്തരങ്ങളും നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലും അയക്കാം, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലൂടെയും അയക്കാം. എന്തെങ്കിലും ഡൗട്ടോ വിശദ വിവരങ്ങളോ ഒക്കെ വേണമെങ്കിൽ 8848558785 എന്ന നമ്പറിലേക്ക് വിളിക്കാം. കൂടാതെ തന്നെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നിയമവശങ്ങളും ക്വസ്റ്റ്യൻസും നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് മെസ്സേജസൊക്കെ അയക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുക. ആർക്കാണ് അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ആതിര?
1: യെസ്, തീർച്ചയായും. നമുക്ക് നമ്മുടെ സജി ചേട്ടൻ അടിമാലി എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം അല്ലേ? യെസ്, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഈ ഒരു ടൈമിൽ കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ

0: മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
4: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടു. നമ്മുടെ അടിമാലി ബ്രദേഴ്സിൽ ഒരാളായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സജിൻ ചേട്ടൻ, അതായത് നമ്മുടെ സജി ചേട്ടന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ലസലീൻ ചൗധരി സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ അടുത്ത മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മെസ്സേജിൽ എനിക്ക് വായിക്കാം ഞാൻ, പക്ഷേ എനിക്ക് ചെറിയൊരു നിരാശയുണ്ട്. പാർവതിക്ക് ആരതി ഒഴിഞ്ഞ് ശ്രീലക്ഷ്മി ഇരിക്കുന്നു, ജയ് ജയ് ത്രിമൂർത്തികൾ എന്ന രീതിയിൽ നമ്മുടെ രമേശ് ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, എൻ്റെ പേരാതിര എന്നാണ്,
5: ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്.
4: അതെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, സംസ്കൃത പണ്ഡിതനാണെന്ന് തോന്നുന്നു, പലപ്പോഴും ആ രീതിയിൽ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ നിരാശയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വെറുതെ വിട്ടിരിക്കുന്നു.
5: ഇനി ആതിരയുടെ പേര് മാറ്റിയിട്ട് ശരിക്കുള്ള പേരിൽ അതൊന്ന് പറഞ്ഞു നോക്കിയാലും അതെ വിഷമം അങ്ങ് മാറി.
4: അല്ല, ശരിക്കുള്ള പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അപ്പം അത് കറക്റ്റായിട്ട് വരണമെങ്കിൽ ആരതി എന്ന് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ എങ്കിൽ ആ മെസ്സേജ് ഞാൻ വായിച്ചിരിക്കുന്നു. അപ്പോൾ ചേട്ടാ, നല്ലൊരു ദിവസം നേരുകയാണ്. രമേശ് കെ ജി തേവള്ളിയിൽ നിന്നാണ് നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന ഒരു ശ്രോതാവിൽ ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ മായി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മളത് തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സമയം 10:38 ആയിരിക്കുന്നു. ഒരുപാട് സോങ് സജഷൻസ് ഇന്ന് വരുന്നുണ്ട്. ബിക്കോസ് ഇന്ന് മഴ സമയമുണ്ട്, എല്ലാവർക്കും പാട്ട് കേൾക്കാൻ, പ്രത്യേകിച്ച് മഴപ്പാട്ടുകൾ കേൾക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്.
5: മഴയായ പാട്ട് കേൾക്കാനേ ഭയങ്കര ഒരു സുഖമാണ്. നമുക്കിങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട്, ഒരു കട്ടൻ ചായ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു പ്രത്യേക സമാധാനം.
4: അതെ, അങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു ഇടി വെട്ടണം.
5: ആതിരെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇടി വെട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിനകത്തിരുന്ന്
4: പക്ഷെ മഴയെ നല്ല രീതിയിൽ ആസ്വദിക്കുക. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് നല്ലൊരു പാട്ടൊക്കെ കേട്ടിരിക്കാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? യെസ്, തീർച്ചയായും അങ്ങനെ നിങ്ങളുടെ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്ത് തരുന്ന തന്നെയായിരിക്കും. നമ്മുടെ വനജ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്നതാണ്, തീർച്ചയായും മെസ്സേജ് വായിക്കുന്നതാണ്. അതിന് മുൻപ് പ്രിയപ്പെട്ടവരിലേക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ട്. പ്രത്യേകിച്ചും ജൂലൈ 10 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയെ എടുത്തു നോക്കുമ്പോൾ ലോക സിനിമയിൽ തന്നെ ഒരു നല്ലൊരു സ്ഥാനമുള്ളൊരു ചിത്രമാണ് ബാഹുബലി അല്ലേ? അതൊരു സീരീസ് ആയിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു സിനിമ, ഇപ്പോൾ അതിൽ പ്രഭാസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു താരോദ്യം, അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു ഫാൻ ബേസിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കിലാണെങ്കിലും എല്ലാം ഒരു രാജകീയമായ ഒരു പവർ രാജമൗലി സാറ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു, ആ രാജാവ് എങ്ങനെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും ആ സിനിമ എന്നുള്ളത്. പ്രത്യേകിച്ചും അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ നിൽക്കുന്നതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാണ അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലനിസം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിസുന്ദരിയായിട്ടുള്ള നമ്മുടെ അനുഷ്ക, അപ്പോൾ ആ ഈ മൂന്ന് പേരും ചേർന്നിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരിക്കും എന്നുള്ള കുറേ കുറേ പ്രഡിക്ഷൻസും ആഗ്രഹങ്ങളും എല്ലാം നിലനിന്നിരുന്ന ഒരു ടൈമാണ്, അതായത് ഇന്നത്തെ

0: ദിവസം 11 വർഷങ്ങൾക്ക് മുൻപ് അല്ലെ റിലീസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ എന്തായിരിക്കും ഈ സിനിമ, എന്തായിരിക്കും അദ്ദേഹം ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത്, അതിനെല്ലാം അതായത് എല്ലാ പ്രതീക്ഷകളെയും അതിൻ്റെ അതുക്ക് മേലെ എന്ന രീതിയിലാക്കിക്കൊണ്ട് രാജമൗലി അതിഗംഭീരമായിട്ടുള്ള ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചത്. അപ്പോൾ ബാഹുബലി എന്ന ആദ്യത്തെ സീരീസ്, ഫസ്റ്റ് സീരീസ് ഇറങ്ങിയിട്ട് 11 വർഷങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്.
1: അതെ, എനിക്ക് പക്ഷേ അനുഷ്കയല്ല തമന്നയാണ് ഫസ്റ്റ് സീരീസിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ളത്. സെക്കൻഡ് സീരീസിലാണ്
0: പക്ഷേ എങ്കിലും ഇടയ്ക്ക് അതായത് സെക്കൻഡിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് അനുഷ്കയുടെ ഒരു ഒരു ചെറിയൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മളിങ്ങനെ ഒരു എന്തായാലും നമുക്കറിയാം ഇത് അനുഷ്കയുടെയും പ്രഭാസിന്റെയും ആണ് സിനിമ എന്നുള്ളത്. അപ്പൊ അതോട് നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് എന്താണെന്നുള്ളത്. പക്ഷെ എങ്കിലും തമന്നയും അതിഗംഭീരമായിട്ടാണ് റോളുകൾ പാർവതി പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നത്. അത് ഈ ദല്ലാളദേവന്റെ പ്രതിമ, സ്വർണ്ണ പ്രതിമ, അപ്പൊ അത് കുറെ കുറെ ഫാന്റസീസും കൂടെ ആ ഒരു ചിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറമായിട്ടാണ് ആ സിനിമ ഒരു ബിഗ് ബജറ്റ് ഫിലിമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ ഇന്ത്യൻ സിനിമയ്ക്കൊരു അതിശയമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ചിത്രമാണ്.
1: കണ്ടുവന്ന ഒരു പാറ്റേണിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയായിരുന്നു ബാഹുബലി എന്ന് പറയുന്നത്. നമുക്കിപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആദ്യത്തെ ഇറങ്ങിയപ്പം, എന്തിന് കട്ടപ്പ കൊന്നു എന്നായിരുന്നു ചോദ്യം. പലതരത്തിലുള്ള കഥകളും അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടായ ട്രോളുകളും ഒക്കെ നല്ല രസകരമായിരുന്നു. പിന്നീട് ആ അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് വരെ നമ്മൾ ഇപ്പൊ തമാശക്കാണെങ്കിൽ കൂടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പറയും കട്ടപ്പയുടെ സ്വഭാവമാണ് നമ്മൾ പറയും.
0: അതിലേറ്റവും മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ പാർവതി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് തന്നെ നിലനിൽക്കുമായിരുന്നു. കട്ടപ്പ കൊല്ലാനോ അത്രയും എന്താ പറയുക, അത്രയും അദ്ദേഹത്തിനോട് സ്നേഹം വാത്സല്യം, ഒരു അച്ഛനെ പോലെ തന്നെ കണ്ടൊരു വ്യക്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അച്ഛൻ മകൻ എന്ന റിലേഷൻഷിപ്പിന് മുകളിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവരുടെ ഇരുവരുടെ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എങ്ങനെ അത് അദ്ദേഹത്തിന് അങ്ങനെ ദ്രോഹിക്കാൻ സാധിച്ചു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കിനിടയ്ക്കാണ് ആ ഒരു സിനിമയുടെ ഫസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ എൻഡിങ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് എന്തായിരിക്കും, അതിന് വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ഒരു സിനിമയിൽ നമുക്ക് വച്ച് തന്നിരുന്നത്.
1: തീർച്ചയായും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരുന്നു. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ അതിൽ ഷൂട്ട് ചെയ്തപ്പോൾ നമുക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ അതിൽ നമ്മളിങ്ങനെ കണ്ടപ്പോൾ, നമ്മൾ മെയിനായിട്ടും ആദ്യം ഈ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആ സിനിമയിലേക്ക് നമ്മളെ എത്തിച്ചിരുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കിങ്ങനെ ഇഷ്ടമായിരുന്നു, എന്താ കാണണം, എന്തായിരിക്കും ഈ സിനിമയിൽ കൂടുതൽ, എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് ഓരോ തവണയും ഓരോ സീനിലേക്ക് എത്തുമ്പോഴും അടുത്തതെന്ത് അടുത്തതെന്തെന്ന് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. എത്ര മാത്രമാണ് അതിൻ്റെ, നമ്മളെപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും കൂടെ നമ്മൾ ഓർക്കേണ്ടതായിരിക്കുന്നു. ബാഹുബലി പോലൊരു സിനിമയിലെ ടെക്നിക്കൽ വൈസ് അടിപൊളിയായിരുന്നു. ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ, കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കൂടി കാണുമ്പോൾ അതിങ്ങനെ ഒരു കൗതുകമായിരിക്കും. ആ ഒരു ചിത്രശലഭം വരുന്നതായാലും ആ വെള്ളച്ചാട്ടമാണെങ്കിലും തമന്നയുടെ ഡാൻസ് ആയാലും
0: അത് മാത്രമല്ല, പ്രത്യേകിച്ചും ഈ ഒരു ഒരു ഫാന്റസി വേൾഡ് കൂടി അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു കൗതുകം നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പം അതിൻ്റെ അടുത്ത സീരീസ് വരുന്നു എന്നുള്ളത് കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവരല്ലേ. അപ്പം അതിൻ്റെ ഈ 2026 തന്നെ ബാഹുബലി ദ എൻഡ് വോർ എന്ന രീതിയിൽ അവർ ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗം കൂടി അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതൊരു ചെറിയ ചിരിയോടുകൂടി രാജമൗലി സാർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മൂന്ന് പേരും, ഈ കുറച്ച് വില്ലന്മാരായിട്ടുള്ള നമ്മുടെ അനുഷ്കയും നമ്മുടെ പ്രഭാസും നമ്മുടെ റാണയും കൂടെ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് അവരത് ചെറിയ രീതിയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ആ ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്നുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിലൊരു മേന്മ ഇതിൽ കൊണ്ടുവരണമെന്നാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. 11 വർഷങ്ങളുടെ ഈ ഒരു റണ്ണെന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിശയമാണല്ലേ. 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു ഫാന്റസി വേൾഡിൽ നമ്മളിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യം.
1: അതെ, കഴിഞ്ഞ ഈ ഒരു റീസെൻ്റ്ലി നമ്മൾ പൃഥ്വിരാജ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ഇൻ്റർവ്യൂർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ത്യൻ സിനിമയിൽ കാണേണ്ട 10 സിനിമ, അതായത് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ കാണേണ്ട 10 സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന 3-ാമത്തെ സിനിമ എന്ന് പറയുന്നത് ബാഹുബലിയാണ്. അപ്പോൾ ബാഹുബലി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു പുതുമ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടുതലായിരിക്കും കാണാനായിട്ട്. നമ്മുടെയൊക്കെ ചാനലിൽ ഇപ്പം രാവിലെ ബാഹുബലി ഫസ്റ്റ് ഇടുന്നു, സെക്കൻഡ് ഉച്ചയ്ക്ക് ഇടുന്നു. അപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെയും നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ.
0: യെസ്, തീർച്ചയായും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും പറയുന്നത് നമ്മുടെ അനുഷ്കയുടെ ക്യാരക്ടറാണെങ്കിലും പ്രഭാസിൻ്റെ ആണെങ്കിലും വില്ലൻ നമ്മുടെ കട്ടപ്പ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, തമന്ന അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്നറിയോ? ഇതാരുമല്ല,

0: രാജമാതാ ശിവഗാമി ദേവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. മാമിന് എന്താ പറയുക, വോയിസ് കൊടുത്തതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ എന്താണ് ബാഹുബലിയിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏത് എന്നൊക്കെ ഈ ഒരു 11-ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഹുബലിയുടെ ആ ഒരു അരങ്ങിൽ അല്ലെ ആ ഒരു സംസാരത്തിനിടയ്ക്ക് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ.
1: യെസ്,
0: ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ കേൾക്കാം. നമ്മുടെ തമന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ തമന്നയുടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആവട്ടെ, നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ

0: കിക്ക് 90.4 FM 2026.
1: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
0: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
1: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
0: 8848558785.
1: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
0: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
0: അതെ, അപ്പോൾ ഞാൻ ആതിരയാണ്. ആതിര,
1: യെസ്,
0: ആരതി അല്ല.
1: നമ്മുടെ,
0: ഞാൻ വെറുതെ പറഞ്ഞാണ്, നമ്മുടെ രമേശ് ചേട്ടനാണെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു.
1: നമ്മളോടൊപ്പം
0: ശ്രീലക്ഷ്മിയാണ്. അതുപോലെ രമേശ് ചേട്ടൻ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ആരതി എന്നല്ല, ആതിര എന്നാണ് എന്നുള്ളത്. അപ്പോൾ രമേശ് സാറ് മെസ്സേജ് അയച്ചു, എന്താ ചൂണ്ടിക്കാട്ടിയതിന് നന്ദി എന്നൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ആരതി ഒഴിഞ്ഞു എന്ന രീതിയിലൊക്കെ വന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കുഴപ്പമില്ല. യെസ്, അപ്പോൾ എന്തായാലും നമ്മുടെ മെസ്സേജസ് ഒക്കെ മാറ്റി. റീജ് ചേച്ചി പറഞ്ഞിരിക്കുകയാണ്, ബാഹുബലിയിലെ പച്ചത്തീയാണു ഞാൻ, ആ ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ട് അവരുടെ ആൽബത്തിലുണ്ടായിരുന്നു, അവരുടെ വെഡിങ് മാരേജ് വീഡിയോയിലുള്ള സോങ് ആയിരുന്നു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും ആ ഓർമ്മകളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലേ.
1: യെസ്,
0: ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആയിരുന്നു. അതുപോലെ നമ്മുടെ റീജ് ചേച്ചി വേറെയും പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വനജ തിരുമുല്ലവാരം വനജാമ അയച്ചിരിക്കുന്നു. സാന്ത്വനം കുടുംബത്തിലെ ശ്രോതാക്കൾക്ക് മഴയിൽ കുതിർന്ന ഒരു തണുത്ത ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: യെസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റ്സിലേക്കൊക്കെ അങ്ങോട്ട് പോവാം അല്ലേ. ഇന്ന് ജൂലൈ 10 ഇന്ത്യയിൽ ദേശീയ മത്സ്യ കർഷക ദിനമാണ്. മീൻ കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല അല്ലേ. എല്ലാവർക്കും മീൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ കൊല്ലം തെക്കിലോട്ടൊക്കെ വരുമ്പം മീനില്ലാതെ നമുക്കൊരു നേരം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഒരു നേരം ചോറ് കഴിക്കും? മീൻ ഒരു ഒരു ഫിഷ് ഫ്രൈ എങ്കിലും നമുക്ക് വേണം. ഒരു നേരം മീൻ ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കുന്നവരാണ്. ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്കും പോഷകാഹാരത്തിനും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വിലപ്പെട്ട സംഭാവന നൽകുന്ന മത്സ്യ കർഷകരെ ആദരിക്കുന്ന ദിവസമാണ്. അപ്പം നമുക്ക് നല്ല നല്ല മീനൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്. നമുക്ക് ഈ ട്രോളിങ് ടൈമിലൊക്കെ നമുക്ക് ഈ കടലിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ നമ്മൾ ഈ മത്സ്യ കർഷകരെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ദിവസം നമ്മൾ അവരെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കാനായിട്ട് പോകുന്നത്.
0: ഗ്യാസ്, തീർച്ചയായും 1957 ജൂലൈ 10 ഇന്ത്യയിലെ ആദ്യമായിട്ട് കൃത്രിമ പ്രജനനത്തിലൂടെ കാർപ്പിനത്തിലുള്ള മീനുകളുടെ കുഞ്ഞുങ്ങളെ വിജയകരമായി ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഈ ഒരു നാഷണൽ ഫിഷ് ഫാമേഴ്സ് ഡേ നമ്മൾ ആചരിക്കാൻ തുടങ്ങുന്നത്. ഡോക്ടർ KH അലിക്കുഞ്ഞ്, ഡോക്ടർ HL ചൗധരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ആ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടും സുസ്ഥിരമായിട്ടുള്ള മത്സ്യ വികസനത്തിന് വേണ്ടിയിട്ടും മത്സ്യമേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നല്ല രീതിയിലുള്ള സംഭാവനകൾ നൽകണമെന്നുള്ളൊരു പ്രതിജ്ഞ കൂടിയാണ് ഈ ഒരു ദിവസത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും നേരത്തെ പാർവതി പറഞ്ഞ പോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധന സമയത്തും, അതായത് ഇവരുടെ ഈ പ്രജനന സമയത്ത് നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർ സേഫായിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള മീനുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത് ആ ഒരു ടൈമിലും. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾ വരെ അല്ലേ, ആ ഒരു അതായത് അവർ പ്രസവിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവരെ എടുത്തുകൊണ്ട് വരുന്ന ഒരു രീതിയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താണ് മത്സ്യസമ്പത്ത് നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഇത് സേഫായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മത്സ്യസമ്പത്ത് കുറയുന്നു കുറയുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൊണ്ടാണ് മത്സ്യസമ്പത്തുകൾ കുറയുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഡംപ് കണക്കിനാണ് വേസ്റ്റുകൾ കടലിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇത് ശ്വസിക്കുക, ഇവർക്ക് കറക്റ്റായിട്ടുള്ള ശ്വാസം ലഭിക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് കൂടുന്ന ടൈമിൽ ആ പ്ലാസ്റ്റിക്കിനെ അതിജീവിക്കാനാണെങ്കിലെല്ലാം നല്ല രീതിയിലൊരു പ്രയാണം തന്നെയാണ് മത്സ്യം ആ ഒരു മേഖല സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ

0: എങ്ങനെയാണോ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ച് മികച്ച രീതിയിലുള്ള സംഭാവനകൾ അവർ നൽകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, കറക്റ്റായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള മത്സ്യ വികസനത്തിന് വേണ്ടിയിട്ടും ആ ഒരു കൃഷി സജീവമായിട്ട് തുടരുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രവർത്തിക്കാം എന്ന് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മത്സ്യത്തൊഴിലാളികൾക്കും കർഷകരെയും എല്ലാം ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.
1: അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു മീൻ ഇങ്ങനെ ഫിഷ് നമുക്ക് കിട്ടണം എന്നില്ല. ഓരോ തവണ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെയാണെങ്കിൽ തന്നെ നമുക്കിപ്പോ കടലിൽ പോകാൻ എന്നുള്ള കാര്യം നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കടലിലേക്ക് നമ്മൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ കൂടുതലും മത്സ്യ കർഷകരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് മീൻ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരാണ് ചെറിയ ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി നമുക്കൊക്കെ അങ്ങ് തരുന്നത്. ഒരു നമ്മൾ താറാവ് കോഴികളൊക്കെ വളർത്തുന്ന പോലെ തന്നെ അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നെയാണ് മത്സ്യകൃഷി ചെയ്യുന്നത്. നമ്മൾ കൂടുതലും കൊല്ലത്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും, കായലിനോട് ചേർന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഒരു വീട്ടിൽ പോലും, വീടുകളിൽ പോലും, കായലിനോട് ചേർന്ന വീടുകളിൽ ഒരുവിധം എല്ലായിടത്തും മത്സ്യകൃഷി ചെയ്യാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു മീനുകളെ അവർക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവർ വളർത്തി അവർ പരിപാലിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം അവരെ കൂടി നമ്മൾ ഓർക്കുന്നു.
0: യെസ്, തീർച്ചയായും നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബീന ഗുവേരയുടെ ഫ്രണ്ടായിട്ടുള്ള ഹണി ചേച്ചിക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയാണ്, അപ്പോൾ ഹണി ചേച്ചിക്ക് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് ഏതായിരിക്കും? ഒരു ദലം മാത്രം. ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് നമ്മുടെ ഹണി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഹണി ജോസഫ് എന്നാണ് പേര്. അപ്പം നല്ലൊരു ബർത്ത്ഡേ നമ്മൾ വിഷയമാണ് റേഡിയോ സാന്ത്വനത്തിലെ എല്ലാ ടീം മെമ്പേഴ്സും, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ചേർന്നിട്ടൊരു ബ്യൂട്ടിഫുൾ സോങ് നമ്മളിതാ പ്ലേ ചെയ്യുന്നു. നല്ലൊരു ബർത്ത്ഡേ തന്നെ ആവട്ടെ. നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഹണി ജോസഫ് ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Freekick 90.4 FM 2026.
0: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
5: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
5: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
5: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
5: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
5: ഫ്രീ കിക്ക് 90.4 FM 2026.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
6: പാർവതിയോടൊപ്പം ഞാൻ ആതിര, നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഒരു ദലം മാത്രം എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഫോറൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹണി ജോസഫ് സാറിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു ആ ഒരു സോങ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സോങ് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമുക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയിരുന്നു, ഹണി ജോസഫ് സാറാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു പാട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നല്ലൊരു പിറന്നാൾ ദിനം കൂടി റേഡിയോ സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം ആഘോഷിക്കട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ സമയം 11:05. നമ്മുടെ സനോജ് നല്ല 3 പുഷ്പങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിവിടെ പ്രസൻ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സനോജ്. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. രാജൻ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് കുട്ടി ചേച്ചിമാരെ എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേച്ചിമാരെന്നൊന്നും വിളിക്കേണ്ട. അപ്പോൾ അടുത്ത് നമ്മുടെ എന്താ ബിനീഷ് അടിമാല അയച്ചിരിക്കുകയാണ്, മഴയാ ചേച്ചിമാരെ എന്നുള്ളത്. യെസ്, അപ്പോൾ ബിനീഷ് ഏട്ടനും നല്ലൊരു ദിവസം നേരുന്നു. മഴയൊക്കെ നല്ല സേഫായിട്ട് തന്നെ പോകട്ടെ, നല്ല രീതിയിൽ തന്നെ അവിടെ സേഫാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഷീബ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, മഴയിൽ കുതിർന്ന ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും, ഒന്നെങ്കിൽ ലൈവിനിടയ്ക്കോ അല്ലെങ്കിൽ ലൈവിന് ശേഷമോ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ നാസ് ചേട്ടൻ രാവിലെ തന്നെ അയച്ചൊരു മെസ്സേജാണ്, ഒരു കൊട്ടേഷനാണ്. അവനവൻ്റെ തെറ്റുകൾ ആദ്യം സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തിയ ശേഷം മാത്രം മറ്റൊരാൾക്ക് മാർഗനിർദ്ദേശം നൽകുക. മുഷിഞ്ഞ തുണി കൊണ്ട് മറ്റൊരു മുഷിഞ്ഞ തുണിയെ നന്നായി വൃത്തിയാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക എന്നുള്ളൊരു നല്ലൊരു ശുഭദിന ചിന്ത എന്ന രീതിയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ശുഭ ദിനചിന്ത തന്നെയായിരുന്നു. നാസർ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ എൽദോ രാവിലെ അയച്ച മെസ്സേജാണ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ. കാലാവസ്ഥ, അതായത് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, കാലത്ത് മഴയായിരുന്നു എന്ന രീതിയിൽ നമ്മുടെ അടിമാലി ബ്രദേഴ്സാണ്, നമ്മുടെ എൽദോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എൽദോ, ഇവിടെ മഴയൊക്കെ ഉണ്ട്, നമ്മൾ രാവിലെ തന്നെ മഴയുടെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ എൽദോ നല്ലൊരു ദിവസം എൽദോയ്ക്ക് നേരാണ്. അപ്പോൾ സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് തുടർന്ന് മെസ്സേജ് ഒക്കെ അയക്കുക. നമ്മുടെ ബാബുരാജൻ സാറും പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ സത്യം പറഞ്ഞാൽ മഴയുടെ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ കുസൃതി ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ പറയുന്നു, എന്താ കുസൃതി ചോദ്യം, അദ്ദേഹം ഇങ്ങോട്ടത്തേക്ക് ചോദിക്കുകയാണ്, കയറാൻ പറ്റാത്ത മരം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുകയുണ്ടായി, മത്സ്യബന്ധന സമ്പത്തിനെ പറ്റിയും. അതായത് നമ്മൾ കടലിലാണെങ്കിലും കായലുകളിലാണെങ്കിലും ചെറിയ പുഴകളിലാണെങ്കിലും വേസ്റ്റ് ഡംപ് ചെയ്യരുത് എന്നതിനെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാബുരാജൻ സാറ് റേഡിയോ സാന്ത്വനത്തിലൂടെ ഒരു പ്രധാന കാര്യം പറയുന്നു, ദയവ് ചെയ്ത് നമ്മുടെ കടലിനെയും കായലിനെയും കുളങ്ങളെയും പുഴകളെയും മലിനമാക്കരുത്. ഒരുപാട് വിഷമത്തോടെ ഞാൻ ഈ മെസ്സേജ് അയക്കുകയാണ്. അഷ്ടമുടി കായലിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ വിഷമം വരും. ദയവ് ചെയ്ത് കായലിനെ നശിപ്പിക്കരുത്. കായലില്ലെങ്കിൽ ജീവിതം വളരെ ദുരിതമായിരിക്കുമെന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുകയാണ്, മറ്റുള്ളവരിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് അല്ലേ. ഓരോ നിമിഷവും നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനോട് നമ്മളും തീർച്ചയായിട്ടും യോജിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ മെസ്സേജസൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം.
7: യെസ്, യെസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു അപ്ഡേറ്റും കൂടിയുണ്ട്. ഇന്ന് ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ആഗോള ഊർജ്ജ സ്വാതന്ത്ര്യ ദിനം. ജൂലൈ 10 നമ്മളത് ആചരിക്കുന്നത്. നമ്മൾ സൗരോർജ്ജം, കാറ്റോർജ്ജം, ജലവൈദ്യുതി, ജൈവ ഇന്ധനം തുടങ്ങിയ ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കറണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ലോഡ് ഷെഡിങ്ങിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ കൂടുതൽ, നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ കായൽ സമ്പത്തിൻ്റെ കാര്യമാണെങ്കിലും കടൽ സമ്പത്താണെങ്കിലും സൗരോർജ്ജം ആണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഭാവിയിലേക്കും കൂടി നമ്മളൊന്ന് കരുതേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഭാവിയിൽ ഇങ്ങനെ ലോഡ് ഷെഡിങ്ങിൻ്റെയൊക്കെ സമയം കൂടുതലായി വരികയും ചെയ്യും. അങ്ങനെ ഓരോരോ നമ്മൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്, കൂടാതെ നമ്മുടെ മക്കൾക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഫോസിൽ ഇന്ധനങ്ങളോടുള്ള ആശ്രയം കുറയ്ക്കുക, പരിസ്ഥിതി സംരക്ഷണത്തെയും കാലാവസ്ഥ വ്യതിയാനത്തെയും നേരിടുന്നതിനെയും പിന്തുണയ്ക്കുക, ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഓരോ തവണയും ഒരു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക, അതിൽ നിന്നാണ് പിന്നെ അത് വളർന്ന് വളർന്നൊരു വലിയ ഘടകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ മിക്കയിടത്തും കാണുന്ന ഒരു സംഭവമാണ്, ലൈറ്റും ഫാനും ഓഫ് ചെയ്യാറില്ല. അവരാ പോക്ക് അങ്ങനെ അങ്ങ് പോകും. നമ്മൾ എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്കാണ് പോകുമ്പോൾ കൂടിയും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇരുന്ന മുറിയിലെ ലൈറ്റും ഫാനും അത് നമുക്ക് ആവശ്യമായ ഒരു ഘടകമാണ്, അപ്പോൾ അത് ഓഫ് ആക്കിയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കറിയാവുന്ന ഒരു ഫാമിലി ആണെങ്കിൽ കൂടി അവർ രാത്രി ഫുൾ ടാങ്ക് ഇട്ടിരുന്നു, അവർ ഓർത്തില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവാണ്. നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട വെള്ളം

0: കറണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ ഭാവിക്കും നല്ലതാണ്, നമുക്കും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ലോഡ് ഷെഡിംഗ് ടൈമൊക്കെ കുറയും, കൂടുതൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: യെസ്, തീർച്ചയായും. നമ്മളിങ്ങനെ അപ്ഡേഷനിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷീജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആതിര, പാർവതി, ശ്രീലക്ഷ്മി, നിങ്ങൾ ത്രിമൂർത്തികൾ ജിൽ ജില്ലാണല്ലോ എന്നയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സത്യത്തിൽ മഴയൊക്കെ കാരണം നമ്മൾ ഇച്ചിരി തണുത്തിരിക്കുകയായിരുന്നു. ഈ മെസ്സേജ് കേട്ടപ്പോൾ നമുക്കൊരു എനർജി ആയി. താങ്ക് യു സോ മച്ച് ചേച്ചി. ആതിരക്കുട്ടിക്ക് ആ പാട്ട് ബാക്കി കൂടി പാടാമോ? അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയുണ്ട്. അടുത്തവണ, അതെ അടുത്തവണ നമ്മുടെ ഷീജി ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് നമ്മളൊരു പാട്ട് പാടുന്നത് തന്നെയായിരിക്കും. ഇന്നത്തെ ഇന്നിസൈ ശിവപ്രകാശ് സാറിനും ഉമാനന്ദിന് മാഡത്തിനും ചേർന്ന് അവതരിപ്പിച്ച സൂപ്പറായിരുന്നു എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹണി ജോസഫ് സാറിന് ബർത്ത്ഡേ ആശംസിക്കുന്നു എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട് ഷീജി ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഹണി ജോസഫ് സാറിന് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേ വിഷസ് എന്ന രീതിയിൽ. യെസ്, അപ്പോൾ നമ്മുടെ കല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് വായിക്കാം അല്ലേ. നമ്മുടെ കലചീച്ചി നമ്മുടെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഹായ്, ഇന്ന് സിനിമയേ ഉള്ളോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ബാഹുബലിയുടെ 11:11 ആയിരിക്കുകയാണ് ടൈം. നമ്മുടെ ഒരു ലക്കി ടൈമാണ്.
0: ആദരം എപ്പോഴും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അത് നല്ലതാണ്.
1: യെസ്, 11:11 എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ അത് നല്ലതായി ഭാവിക്കട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ കലചീച്ചി പറയുന്നു, ഇന്ന് സിനിമ മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ സിനിമ മാത്രമല്ല, ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമാണോ? യെസ്, നമ്മൾ മൂന്നുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ദമ്മരുദം ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ വച്ചു തരുന്നതായിരിക്കും. മഴയല്ലേ അവിടെ? എന്താ, അടിമാലി, ജർമ്മനി, കൊല്ലം, മറ്റെല്ലാവർക്കും ഹായ്. ഇന്ന് ബർത്ത്ഡേ ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പിന്നെ എന്നെ ഒന്ന് ചെറുതായിട്ട് വഴക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രമേശ് സാർ ഇങ്ങനെ പറഞ്ഞില്ലേ, ആരതി ഒഴിഞ്ഞു ശ്രീലക്ഷ്മി എന്താ പാർവതിക്ക് എന്ന്. ഓ, പറഞ്ഞതങ്ങ് ക്ഷമിച്ചേക്ക്, അദ്ദേഹം പറഞ്ഞത് കൊള്ളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൊള്ളായിരുന്നു, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എടുത്ത് പറഞ്ഞത് ചേച്ചി. അപ്പോൾ കല ചേച്ചി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആശംസിക്കുകയാണ് നമ്മുടെ ദമ്മരുദം ആ പാട്ട് കേട്ടാലോ. യെസ്, അപ്പോൾ നമ്മുടെ കല ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
5: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, അപ്പൊ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മെസ്സേജസ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഇപ്പോ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
8: ആതിര. യെസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയം 11:20 ആയിരിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യം, ബാബുരാജൻ സർ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേറാൻ പറ്റാത്ത മരം എന്നുള്ളതാണ് നമ്മുടെ കുസൃതി ചോദ്യം. പക്ഷെ അതിൻ്റെ ആൻസർ എല്ലാവരും അയച്ചിരിക്കുന്നത്, നമ്മുടെ റീച്ച് ചേച്ചി അയച്ചിരിക്കുന്നു, സമരം.

0: അതുപോലെ നമ്മുടെ സനോജ് അയച്ചിരിക്കുന്നു സമരം. പിന്നെ നമ്മുടെ ഒരുപാട് രാജമുഖത്തിൽ ചേച്ചി അയച്ചിരിക്കുന്നു പപ്പായ മരം. ഏകദേശം അല്ലേ, കയറാൻ പറ്റാത്ത മരമാണ് പപ്പായ മരമൊക്കെ. നമ്മൾ ഒടിഞ്ഞു പോയില്ലേ, നമ്മുടെ ഒരു വെയിറ്റിന് അനുസരിച്ചൊന്നും കയറാൻ പറ്റില്ല. നമ്മുടെ കലചേച്ചി അയച്ചിരിക്കുന്നു കോമരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജയശ്രീ ചേച്ചി അയച്ചിരിക്കുന്നു ചാമരം, ഭ്രമരം, അങ്ങനെയൊക്കെ കുസൃതി തരമായിട്ട് ആൻസേഴ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാബുരാജൻ സർ തികച്ചും കുസൃതിപരമായിട്ട് അതിനൊരു ആൻസർ പറഞ്ഞിരിക്കുകയാണ്, വാഴ എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു കറക്റ്റില്ല, ഇത് തന്നെയാണ് കറക്റ്റ് എന്നാണ് ബാബുരാജൻ സർ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ റൈറ്റ്സ് ഉള്ളത് അല്ലേ, കറക്റ്റ് ആൻസറിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം എല്ലാവരും തെറ്റാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഴ എന്നുള്ളതാണ് ഇന്നത്തെ ആൻസർ എന്നാണ് ബാബുരാജൻ സർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും മെസ്സേജ് അയച്ചതിന്. നമ്മുടെ രഘുനന്ദൻ സർ പറഞ്ഞിരിക്കുന്നു കൊല്ലത്ത് പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും യാചകർ കൈയടക്കിയിരിക്കുകയാണ്. കൂടാതെ ഇവിടെ മറ്റ് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കുക എന്ന രീതിയിൽ രഘുനന്ദൻ തിരുമുല്ലവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും അത് സേഫ് അല്ലാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ അവരെ നല്ല രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, സജീവമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക എന്ന് കൂടി പറയാണ്. എല്ലാവരുടെയും ഉത്തരം ശരിയായി എടുക്കാവുന്നതാണ് എന്ന് വളരെ സ്വീറ്റായിട്ട് നമ്മുടെ ബാബുരാജൻ സർ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പം നമ്മളത് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഉത്തരങ്ങൾ കുസൃതരമായിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സമയം 11:22 ചെറിയൊരു വിശപ്പൊക്കെ തോന്നുന്നുണ്ടല്ലേ പാർവതി,
1: മഴയും കൂടിയല്ലേ, അപ്പം കൂടുതൽ ഇങ്ങനെ വിശപ്പായിരിക്കും.
0: അതെ, അപ്പോൾ നമ്മൾ ആ ഒരു നൊസ്റ്റാൾജിയും ഒരു മഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിലൊക്കെ പോവുകയാണെങ്കിലും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. അപ്പം അതിങ്ങനെ പലപ്പോഴും അത് ഫ്രഞ്ച് ഫ്രൈസിനെ നമ്മൾ ഒരിക്കലും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്കാണെങ്കിലും കാണുമ്പോൾ ഒരു കൗതുകം, വീട്ടിലാണെങ്കിലും അത് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ഒരു താല്പര്യം. നമ്മളൊക്കെ ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല, പക്ഷേങ്കിലും നമ്മൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഡേ ആണ്. സാധാരണ നമ്മൾ ഈ ഒരു ഇതിൻ്റെ പേര് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഫ്രഞ്ചിലായിരിക്കും ഇതിൻ്റെ ഉത്ഭവം എന്നുള്ളത്. പക്ഷേ അല്ല, ബെൽജിയത്തിലാണ് 17-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളത്. ഗ്രാമീണ മേഖലകളിൽ ഈ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങിനെ വറുത്ത് ഈ ഒരു രീതിയിലൊരു വിഭവമായിട്ട് അവർ ചെയ്തിരുന്നത്. പിന്നീട് ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് 1-ാം ലോകമഹായുദ്ധ സമയത്ത് ബെൽജിയത്തിലെത്തിയ അമേരിക്കൻ സൈനികരാണ് ഈ വിഭവത്തിന് ഇങ്ങനൊരു പേര് നൽകി അതിനെ വിശേഷിപ്പിച്ചത്. പിന്നീട് ലോകത്ത് എല്ലായിടത്തുമുള്ള വ്യക്തികളുടെയും ഒരു പ്രിയപ്പെട്ട ഒരു സ്നാക്ക് ഐറ്റമായിട്ടും ഒരു എന്താ പറയുക ഒരു മിഡ് നൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും കൂടുന്ന ടൈമിലാണെങ്കിലും എല്ലാം ആഗ്രഹിക്കുന്ന ഒത്തുകൂടുമ്പോൾ ഒരു സ്നാക്ക് എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കാണാനാണെങ്കിലും പോപ്കോൺ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ കൊണ്ട് അതായത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണ് സോസിൻ്റെ കൂടെയൊക്കെ. പക്ഷേ ഇതിൽ മെയിനായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ അത്ര സേഫ് ആയിട്ടുള്ളൊരു സാധനം അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചില കുട്ടികൾക്ക് ഒരു അഡിക്ഷൻ പോലാണ് പിന്നെയും പിന്നെയും കഴിക്കാനുള്ള ടെൻഡൻസി. അതിന് നമ്മൾ ഒരിക്കലും എന്താ പറയുക പരിഗണിക്കരുത്. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു താല്പര്യം വരുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നല്ല കമ്പനീസിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഡേ ആണെന്ന് കരുതിയിട്ട് പിള്ളേർക്ക് അധികമായിട്ടത് വാങ്ങിയൊന്നും കൊടുക്കണ്ട അല്ലേ.
1: യെസ്, അതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജങ്ക് ഫുഡാണ്, നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതലൊക്കെ നമ്മൾ എത്തുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നമുക്ക് തന്നെ അത് വിനാശം എത്താറുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വല്ലപ്പോഴും, കുട്ടികൾക്കെന്നല്ല വലിയവർക്കായാലും വല്ലപ്പോഴും നമുക്ക് നമ്മുടെ സന്തോഷവേളകളൊക്കെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ചൊക്കെ കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എപ്പോഴും ഒരേപോലെ കഴിക്കരുത്, ഇതൊരു ജങ്ക് ഫുഡാണ്.
0: യെസ്, തീർച്ചയായും. അപ്പോൾ ഇത് ഒരു കലോറിയുടെ ഒരു രീതിയാണെങ്കിലും നമുക്ക് അമിത ഭാരം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഒരുപാട് നമ്മൾ ആ ഒരു അതിനൊരു നല്ലൊരു ഫുഡ് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നില്ല. എങ്കിലും ഈ ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും കൗതുകകരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ, ഫ്രഞ്ച് വൈസ് ഒരിക്കലും ഫ്രഞ്ചിലല്ല ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബെൽജിയംകാരാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ബെൽജിയത്തിലെ തന്നെ ലോക റെക്കോർഡുള്ള ഫ്രഞ്ച് ഫ്രൈസ് വിളമ്പിയിട്ടുള്ളതും

0: ഈ ഒരു ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും ബെൽജിയം തന്നെയാണ്. അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഇന്നത്തെ ഈ ഒരു ലൈവ് നമുക്ക് ഏകദേശം മൈൻഡ് ടിപ്പ് ചെയ്യാനുള്ളൊരു ടൈം എത്തിയിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോൾ അതിന് മുൻപ് പ്രിയപ്പെട്ടവരിലേക്ക് പറയേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങളെല്ലാവരും ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുക. 8848558785 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിശദ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്.
1: വിശദ വിവരങ്ങൾ മാത്രമല്ല, അതിന് നമ്മുടെ ആൻസേഴ്സും, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ആൻസർ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും നമ്പറും ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 2 3 4 5 എന്ന് പറഞ്ഞ് നമ്മൾ 5 ചോദ്യങ്ങൾ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സും കൂടി അയക്കേണ്ടതാണ്. അപ്പം മുമ്പ് നമ്മൾ പോസ്റ്റ് കാർഡിലൂടെ എന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മുടെ ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം നമ്മളത് വാട്സപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആൻസർ അയക്കാനുള്ളൊരു സമയമാണ്. 5 ചോദ്യങ്ങൾക്കും സമ്മാനങ്ങളുണ്ട്. അതേപോലെ 5 ചോദ്യവും ശരിയാണെങ്കിൽ ഒരു ബമ്പർ സമ്മാനം മാളിക്കിൽ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
0: ആരായിരിക്കും ആ ഒരു ഭാഗ്യശാലി എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണല്ലേ.
1: അപ്പോൾ
0: 14th വരെയാണ് നമ്മുടെ ടൈം വെച്ചിരിക്കുന്ന, ഒരു ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എല്ലാവർക്കും ആ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് തുടർച്ചയായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മഹോത്സവം പോലെയാണ്. അപ്പോൾ ആ ആഘോഷത്തിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു സമ്മാനം കൂടി മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും തമ്മിൽ നൽകുകയാണ്. അപ്പോൾ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവർക്കും മാക്സിമം നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രവചനങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മുടെ സമയം 11:27 ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാനുള്ള ടൈം ആയിരിക്കുന്നു. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മഴപ്പാട്ടുകളാണ് മിക്കവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും എന്നൊരു ഉറപ്പോടുകൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: പാർവതി,
0: നമ്മളോടൊപ്പം ടെക്കായിട്ടിരുന്നത് ശ്രീലക്ഷ്മി ആയിരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക്

0: ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ദേ ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
5: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400780900 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
5: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
7: നമസ്കാരം.
6: സാർ, ഒരു പോളിസിക്ക് ഒരു പീരീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം നമുക്ക് ചികിത്സ നടത്താൻ പറ്റും? അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ?
7: അങ്ങനെ ഒരു പരിധി ഇല്ല. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ്, അത് സമ്മർ ഷോർഡ് ആസ്പെർത്ത പോളിസി 10 ലക്ഷമാണ്. ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ ചിലവായുള്ളു. 2 ലക്ഷം രൂപ കമ്പനി തന്നു, വീണ്ടും 8 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ ആ പോളിസി പീരീഡിനകത്ത് 10 ലക്ഷം രൂപ വരെ സമ്മർഷോർഡ് എമൗണ്ട് വരെ ക്ലെയിം ചെയ്യാം. അതിൽ കൂടുതൽ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇറസ്പെക്റ്റീവ് നമ്പേഴ്സ് യു ക്യാൻ ക്ലെയിം സബ്ജക്ട് ടു ദി മാക്സിമം പോളിസി എമൗണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും, കാരണം ഒരു അസുഖം വന്ന് വീട്ടിൽ പോയി അടുത്ത പ്രാവശ്യം ആ അസുഖം വരണമെന്നില്ല, വേറെ അസുഖം വരാം, അല്ലെങ്കിൽ ആ അസുഖത്തിന് കണ്ടിന്യൂഷൻ വന്ന് വീണ്ടും കിടക്കാം. അതിൽ ആ വർഷത്തിനകം ഉള്ള എല്ലാ ട്രീറ്റ്മെന്റിനും കിട്ടും. പക്ഷെ 10 സമ്മർഷോർഡ് എത്രയാണോ ആ തുക വരെ നമുക്ക് അർഹതയുള്ളൂ.
6: ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ലഭിക്കുമോ?
7: നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നല്ലൊരു ചോദ്യമാണ്. നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. വെഹിക്കിള് നമ്മുടെ വെഹിക്കിളിനെ ഇൻഷുർ ചെയ്ത്, പക്ഷേ വെഹിക്കിളിന് ഡാമേജ് ഒന്നും പറ്റിയില്ല, അപകടമൊന്നും പറ്റിയില്ല, കൊള്ളാമല്ലോ, അപ്പം നല്ലതാണ്, നല്ല പോലെ ഓടിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു എൻകറേജ്മെന്റ് വേണ്ടി അടുത്ത വർഷത്തേക്ക് ആ പ്രീമിയം വേണ്ടി ഒരു ബോണസ് തരും, കുറച്ച് തരും. അത് നോ ക്ലെയിം ബോണസ്. ഇഫ് നോ ക്ലെയിം ദർ ഇസ് ബോണസ്. ഇവിടെ അങ്ങനെയല്ല, നോ ക്ലെയിം ബോണസ് ഇല്ല. നിങ്ങൾ പോളിസി എടുത്തിട്ട് നിങ്ങൾക്ക് അസുഖമൊന്നും വന്നില്ല, ക്ലെയിം വന്നില്ല, അതുകൊണ്ട് നോ ക്ലെയിം ബോണസ് തരത്തില്ല. പകരം നിങ്ങളുടെ സമ്മർഷോർഡ് 5% to 10% വരെ കൂട്ടിത്തരും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു. എനിക്ക് ഫസ്റ്റ് ഇയറിൽ 200,000 പോളിസിക്ക് ഞാൻ 5,000 രൂപയാണ് പ്രീമിയം കൊടുത്തത്. ഈ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അടുത്ത പോളിസി റിന്യൂ ചെയ്യുമ്പോൾ 200,000 വരെ 210,000 രൂപയാവും, പക്ഷെ പ്രീമിയം 200,000 രൂപ പ്രീമിയം ഉള്ളൂ. അതാണ് സം അഷ്വേർഡ് കൂട്ടിത്തരും നോ ക്ലെയിം ബോണസിന് പകരമായിട്ട്. അപ്പൊ നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ് പ്രീമിയം എമൗണ്ട് കുറയ്ക്കത്തില്ല, പ്രീമിയം റിമെയിൻസ് സെയിം, ബട്ട് യുവർ സം അഷ്വേർഡ് എമൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് മിനിമം 5-10%. ഇപ്പൊ നോ ക്ലെയിം ബോണസ് പ്രീമിയം എമൗണ്ടിൽ കുറയ്ക്കുന്നതിന് പകരം സം അഷ്വേർഡ് കൂട്ടിത്തരും അറ്റ് എ മിനിമം റേറ്റ് ഓഫ് 5%.
6: സാർ, ഇപ്പം നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ, അമ്മ, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, മക്കൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരു മെഡിക്ലെയിം എടുക്കുമ്പോൾ സാധാരണ ഒരു മെഡിക്ലെയിം പോളിസിയിൽ എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും?
7: മെഡിക്ലെയിം പോളിസി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിയെടുക്കാം. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്പൗസ്, വൈഫ് ഓർ ഹസ്ബൻഡ്, മക്കള്, പേരൻസിനെയും കൂട്ടിയെടുക്കാം. മൈനർ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ പോളിസിയിൽ ഉൾപ്പെടുത്താം. പക്ഷെ അവർ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ പ്രത്യേകം പുതിയ പോളിസി എടുക്കണം. അപ്പം പോളിസിയിൽ മെഡിക്ലെയിം പോളിസി, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, ഫാമിലിയിലെ മെമ്പേഴ്സിനെ കവർ ചെയ്യുന്ന, അതാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൽ ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മൈനറായ മക്കള്, പേരൻസിനെ ഉൾപ്പെടുത്താം. പേരൻസ് 60 വയസ്സിന് മുമ്പേ അതിൽ ആൾറെഡി ഉൾപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. അങ്ങനെ പോളിസി എടുത്തു പോവുകയും മൈനർ കുട്ടികൾ മേജർ ആകുമ്പോൾ ആ മേജർ പോളിസി അവർക്ക് വേണ്ടി പുതിയ പോളിസി സെപ്പറേറ്റ് എടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മൈനർ ആകുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ്, അത് കഴിയുമ്പോൾ മേജർ ആകുമ്പോഴത്തേക്ക് അവർ ഗ്രോണപ്പ് ആണ്, അവർക്ക് വേണ്ടി പ്രത്യേകം പോളിസി എടുക്കും. അപ്പം അങ്ങനെ ലിമിറ്റ് ഇല്ല. ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ മെമ്പേഴ്സിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു പോളിസി എടുക്കുക, അതിനാണ് ഫാമിലി ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം അതിൽ ഉൾപ്പെട്ട് വരുന്ന നമ്മുടെ മക്കൾ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ ഇൻഡിവിജ്വൽ പോളിസി എടുക്കേണ്ടി വരും.
6: സാർ, പോളിസി എടുക്കുന്നതിന് ഒരു പ്രായപരിധി ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ എത്ര വയസ്സ് വരെയാണ് അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്?
7: ശരിക്കും പ്രായപരിധി സംബന്ധിച്ചൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, കാരണം അത് ഇഷ്യൂ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ക്രിഷൻ ആണ്, അവരാണ് ആ റിസ്ക് എടുക്കുന്നത്. സാധാരണ ഇതിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോളിസി കൊടുക്കില്ല. എന്തായാലും 60 വയസ്സിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ്, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരെ സംബന്ധിച്ചുള്ള ദേ ആർ പ്രോൺ ടു ഡിസീസ്. പ്രായാധിക്യം കൊണ്ട് അവർക്ക് വാർദ്ധക്യകാല സഹജമായ അസുഖങ്ങളും മറ്റു അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ടായത് അവർ എടുക്കത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഗുഡ് ഹെൽത്തിലിരിക്കുമ്പം ഒരു 50 വയസ്സിന് മുമ്പെങ്കിലും പോളിസി എടുക്കണം. 50 വയസ്സിനെങ്കിലും പോളിസി എടുത്താൽ, അല്ലെങ്കിൽ മാക്സിമം 55 വയസ്സോടുകൂടിയെങ്കിലും പോളിസി എടുത്താൽ അത് കണ്ടിന്യൂ പോവാം. നിങ്ങളൊരു പുതിയ പോളിസിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുകയും എൻ്റെ മദറിന് വേണ്ടി എൻ്റെ ഫാദറിന് വേണ്ടി 60 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ യൂഷ്വലി അവർ തരൂല, കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി നേരത്തെ ഒരു പോളിസി എടുത്ത് വെച്ചിരുന്ന 60 വയസ്സിന് മുമ്പേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ പോകാം. അപ്പോൾ പ്രായപരിധിക്ക് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, അത് ആ കമ്പനിയുടെ ഒരു ഡിസ്ക്രിഷൻ ആണ്. പക്ഷേ ജനറലി സ്പീക്കിംഗ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനി സീനിയർ സിറ്റിസൺസ് വേണ്ടി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി ഇറക്കുന്നുണ്ട്. അതൊരു ഒരു വഴിത്തിരിവായിരുന്നു ഈ ഇൻഷുറൻസ് ബിസിനസ്സിൽ, കാരണം പല ആൾക്കാരും പോളിസിയെ പറ്റി സർവീസ് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അറിയത്തില്ല. അത് കഴിയുമ്പോഴായിരിക്കും പോളിസിയെ പറ്റി അറിയുന്നത്, അപ്പോഴത്തേക്ക് അവരുടെ വയസ്സ് കഴിഞ്ഞു പോകും. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് സ്റ്റാർ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി 60 വയസ്സുള്ളവർക്കും കൊടുക്കും. പക്ഷേ ആ പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതിൽ ക്ലെയിം വന്നാലും 70% കമ്പനി എടുക്കത്തോളം 30% പാർട്ടി വായിച്ചോണം. കോ പേയ്മെന്റ് എന്ന് പറയും, 70% വിൽ ബി ഗിവൺ ബൈ കമ്പനി ആൻഡ് 30% വിൽ ബി ബോൺ ബൈ ദി പാർട്ടി. എന്നാൽ നിലവിലുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തെങ്കിൽ, നിലവിലുണ്ടായിരുന്ന അസുഖം പറയാതെ പോളിസി എടുത്തിട്ട് അങ്ങനെയാണ് വന്നെങ്കിൽ 50% കമ്പനി തരത്തോളൂ, 50% പാർട്ടി വായിക്കും. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പോളിസി കണ്ടീഷൻസ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടിയെന്ന സന്തോഷത്തിൽ വാങ്ങിച്ചു വെക്കും, ഇതിലെ കണ്ടീഷൻസ് വായിക്കത്തില്ല. ഒരു ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴാണ് പറയുന്നത് സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് പോളിസിയിൽ സ്ട്രെയിറ്റ് അവേ 30% കുറയ്ക്കും അഡ്മിസബിൾ ക്ലെയിമിന്. നമ്മൾ 1,00,000 രൂപയുടെ ബില്ല് കൊടുത്താൽ 1,00,000 രൂപ അഡ്മിസബിൾ ആവത്തില്ല, അതിൽ കൺസ്യൂമബിൾസ് കാണും, ഫുഡിന്റെ കാണും, വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ കാണും, ഡയറ്ററീസ് കാണും, അതിനൊന്നും തരൂല്ല. അപ്പം ഡിഡക്ട് ചെയ്തിട്ട് അഡ്മിസബിൾ എമൗണ്ട് ആണ് കമ്പനി തരുന്നത്. ആ അഡ്മിസബിൾ എമൗണ്ടിലും സീനിയർ സിറ്റിസൺസിന് പോളിസിയിൽ 70% കിട്ടുള്ളൂ. നിലവിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിലായിരുന്നെങ്കിൽ 50% കിട്ടത്തുള്ളൂ. അപ്പൊ പോളിസി ഉണ്ട്.
6: അതെ, സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് അപ്പോൾ ഈ പോളിസിയില് ഒരു ഭാഗമുണ്ട് എക്സ്ക്ലൂഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
7: കറക്റ്റ്, അത് നല്ല ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസി എല്ലാവരും വാങ്ങിച്ചു നോക്കും. ഈ പോളിസി എന്നല്ല, സ്വന്തം വാഹനത്തിന്റെ പോളിസി, നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പോളിസി, പിന്നെ എന്തിനാ പറയുന്നത്, നമ്മുടെ വീട്ടിന്റെ ആധാരം, ഡീഡ്, എത്ര പേര് നന്നായിട്ട് വായിച്ചു നോക്കും, അത് എത്ര സെന്റ് ഉണ്ടെന്ന് അറിയില്ല, അതിന്റെ പിന്നെ ബൗണ്ടറീസ്, അതിന്റെ റീസർവ് നമ്പർ ഇല്ല, അതൊക്കെ നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലീസ് കേഡാണ്. ബാങ്ക് ബാങ്ക് പാസ്ബുക്ക് കൂടെ പതിച്ചു നോക്കും, എന്തിനാ ക്യാഷ് എത്രയുണ്ടെന്ന് അറിയാൻ, ബാലൻസ് എത്രയുണ്ടെന്ന് അറിയാനായിട്ട്. അത് ശരിയാണ്. ഇപ്പൊ പോളിസിയിൽ നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻ ക്ലാസ് ആണ്. അതായത് ഒരു പോളിസി ഉണ്ടെങ്കിലും ഇന്ന ഇന്ന ഇന്ന വിഭാഗത്തിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പോളിസി എടുത്തിട്ട് ഫസ്റ്റ് 2 വർഷത്തിനകം കാട്രാക്ട് തരൂല്ല, കാറ്റായിട്ട് സർജറിക്ക് തരൂല്ല. കാരണം കാറ്റായിട്ട് ഒരു കോമൺ സർജറിയാണ്. ഇനി 50 വയസ്സുള്ള ഒരാളിന് കാറ്റായിട്ട് വരാൻ സാധ്യത ഉണ്ടായത് 59-ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഒരു പോളിസി എടുത്താൽ പിറ്റേ വർഷം കിട്ടത്തില്ല, 61 വയസ്സ് കഴിഞ്ഞിട്ടേക്ക് കിട്ടത്തുള്ളൂ, 2 വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ ഏതെല്ലാം ഡിസീസസ് ഏതെല്ലാം സർജറി എക്സ്ക്ലൂഡ് ചെയ്തെന്ന് കാണിക്കുന്നതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. ഒരു പോളിസിയെ സംബന്ധിച്ചോളം ഒരു ഡോക്യുമെന്റ്, ഒരു കോൺട്രാക്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ. അതിൽ ആദ്യം ഡെഫിനിഷൻസ് എന്താണ്, ഇൻഷുർഡ്, ഇൻഷുറൻസ് എന്താണ്, പോളിസി പീരീഡ് എന്താന്ന് പറയും. പിന്നെ പറയും കവറേജ്, ഇത് ആർക്കൊക്കെ കവറേജ്, എത്ര രൂപയുടെ കവറേജ് എന്ന് പറയും. പിന്നെ അവസാനം പറയും എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് ഈ പോളിസിയുടെ പരിധിയിൽ വരാത്ത, അല്ലെങ്കിൽ പോളിസി ഉണ്ടെങ്കിലും ലഭിക്കാത്തത്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ഏതെല്ലാം വിഭാഗമാണെന്ന് പറയും. അതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. മിനിമം ഒരു പോളിസി ഉള്ള ആൾ എക്സ്ക്ലൂഷൻ ക്ലാസ് എങ്കിലും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം.
6: സാർ, എക്സ്ക്ലൂഷൻ ക്ലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു നമുക്ക് അസുഖങ്ങൾ, നേരത്തെയുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസുഖങ്ങൾ ഏത് കാലയളവ് വരെയാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ടുള്ളത്?
7: അതായത് നിലവിൽ ഒരു അസുഖം ഉള്ള സമയത്താണ് നമ്മൾ പോളിസി എടുത്തെങ്കിൽ അത് മിനിമം 4 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ക്ലെയിം കിട്ടത്തുള്ളൂ. നിലവിൽ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ പോളിസി എടുത്തോളൂ, പറഞ്ഞെടുത്താലും പറയാതെടുത്താലും 4 വർഷം കഴിഞ്ഞിട്ടേ അതിന് കവറേജ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു, സർജറി ആരൊന്നും പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ സർജറി ചെയ്യണം, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം എങ്ങനെ ചെയ്യേണ്ടി വരും, അതിന് നല്ല ചിലവാകും, അപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു. പിന്നെ മെഡിക്കൽ റെക്കോർഡ് നോക്കിയപ്പം ഈ അസുഖം അറിഞ്ഞു വെച്ചിട്ടാണ് എടുത്തത്, പോളിസി എടുത്തത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം എടുത്ത പോളിസിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഡിസീസ് വാസ് എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി. അതിനാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ പോളിസി എടുത്താൽ ആദ്യത്തെ 4 വർഷത്തെ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം പോലും തരാം, എക്സിസ്റ്റിംഗ് ആണെങ്കിലും. അപ്പോൾ അറിഞ്ഞു വെച്ച് പെട്ടെന്ന് കമ്പനിയെ കബളിപ്പിച്ചൊരു പോളിസി എടുത്താൽ അവരത് കണ്ടുപിടിക്കും. മെഡിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ എന്നും വലിയ അസുഖം ഉണ്ടാവും എന്ന് മനസ്സിലാവും. ഡോക്ടറുടെ റെക്കോർഡാണ് പ്രധാനം. ഡോക്ടറുടെ റെക്കോർഡിൽ കേസിട്ട് പറയും ഈ പേഷ്യൻ എന്നും വലിയ അസുഖത്തിനുണ്ട്. അപ്പം 2025 മുതൽ ഈ പേഷ്യൻ്റിന് അസുഖം ഉണ്ടെന്ന് കണ്ടിട്ട് 2026 പോയി ഒരു പോളിസി എടുത്താൽ ദാറ്റ് മീൻസ് 2026 ഈ പോളിസി എടുക്കുമ്പോൾ ഈ അസുഖം നിലവിലുണ്ട്. അത് പ്രീസിഡ് ഡിസീസ്. പ്രീസിഡ് ഡിസീസസ് വിൽ നോട്ട് ബി കവേർഡ് until the expiry of 4 years. അതാണ് ലോ.
6: ഞാൻ ഇപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പോളിസി എടുത്തെന്നിരിക്കട്ടെ, എനിക്ക് പിന്നീട് മറ്റൊരു കമ്പനിയിലേക്ക് ആ ഒരു പോളിസി മാറ്റാൻ പറ്റുമോ?
7: തീർച്ചയായും, തീർച്ചയായും. അതിന് പറയുന്ന പേരാണ് പോർട്ടിംഗ് എന്ന് പറയും, പോർട്ടിംഗ് ഓഫ് പോളിസി. നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റേഴ്സിനെ പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട്. അതുപോലെ ഈ വർഷം അല്ലെ അടുത്ത വർഷം 2 വർഷം എടുത്തിട്ട് 3-ാമത്തെ വർഷം 7 വർഷത്തിന് ശേഷം വേണമെങ്കിലും അത് മറ്റൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാം. പ്രൊവൈഡഡ് മറ്റേ പോളിസി തീരുന്നതിന് മുമ്പായിരിക്കണം അത് കൊണ്ട് പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോഴും നമ്മളൊരു പ്രൊപ്പോസൽ ഫോമൊക്കെ എഴുതി കൊടുത്ത് നിലവിലെ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യണം. പക്ഷേ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ പോർട്ടിംഗ്. നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിലോട്ട് മാറാം, പൊതുമേഖലാ കമ്പനിയിലോട്ട് മാറാം, LIC മാറാം, അല്ലെങ്കിൽ LIC എന്നൊരു പ്രൈവറ്റ് കമ്പനിയിലോട്ട് മാറാം. ദാറ്റ് ഇസ് യുവർ റൈറ്റ്.
6: നമ്മളിപ്പോൾ വാഹന ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുതുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്താൽ അത് പുതുക്കാൻ പറ്റുമോ?
7: പുതുക്കണമല്ലോ. നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചതല്ലേ, എത്ര വർഷത്തേക്കാണ് കാലാവധി? 1 വർഷത്തേക്കാണ് കാലാവധി. സാധാരണഗതിയിൽ 1 വർഷം കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പൈസ അടച്ച് പുതുക്കിയിരിക്കണം. ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നാൽ പലർക്കും പറ്റുന്ന മറന്നു പോകുന്ന പറയും, പല കാര്യങ്ങളും പറയും. ഗ്യാപ്പ് വന്നാൽ ഒരു പ്രശ്നം, പിന്നെ പുതിയ പോളിസി ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീസിഡൻ ഡിസീസിന് 4 വർഷം വീണ്ടും അങ്ങോട്ട് പോകും. അതുകൊണ്ട് പോളിസി എടുത്താൽ നമ്മൾ പ്രധാനമായിട്ടും ഡയറിയിൽ കുറിച്ചിട്ട് കലണ്ടറിൽ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസ് പോലെ തന്നെ, വാഹന ഇൻഷുറൻസും അതേപോലെ അല്ലേ. ഗ്യാപ്പ് വന്നാൽ ആ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പോളിസി എക്സ്പയറായി പിറ്റേന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അതിനുശേഷം പോളിസി റിന്യൂ ചെയ്താലും ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പോളിസി ഉണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഇൻഷുറൻസും, മെഡിക്ലെയിം ഇൻഷുറൻസും, മെഡിക്ലെയിം പോളിസീസും എക്സ്പയറിക്ക് മുമ്പ് റിന്യൂ ചെയ്തിരിക്കണം. പക്ഷേ ഒരു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 7 ദിവസം മുതൽ 15 ദിവസം വരെ ഗ്രേസ് പീരീഡ് ഉണ്ട്, അത് ചെയ്യാം. പക്ഷേ ചില സമയത്ത് ഇൻഷുറൻസ് കമ്പനി, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ നിരസിക്കാനുള്ള അവകാശമുണ്ട്, അവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കലണ്ടറിലോ ഡയറി എഴുതിയിട്ട് ഏജന്റ് മുഖേനാണെങ്കിൽ 1 ആഴ്ച മുമ്പെങ്കിലും അവരെ കാണണം, കണ്ട് നമ്മൾ പൈസ അടച്ചിരിക്കണം. ചെക്ക് കൊടുത്താൽ അതിനു മുമ്പ് കളക്ട് ചെയ്തിരിക്കണം. ചെക്ക് മടങ്ങിപ്പോയാൽ, കാശ് ഇല്ലെന്നുള്ള കാരണത്താൽ മടങ്ങിയാൽ, ഡിസോണർ ആയാലും പോളിസി ഇഷ്യൂ ചെയ്തിരിക്കും. അതാണ് അതിൻ്റെ നിയമം.
6: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ നിയമപരമായ വശങ്ങളുമാണ് ഇന്ന് നമ്മളുമായി അഡ്വക്കേറ്റ് സുധീർ ബോസാർ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട അറിവുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സിദ്ധാഭിയം പാടിയ ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷി പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതി വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിത്തും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാര് വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണമനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്ത്

0: നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൗണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
1: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണസജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. യുഎസ്എയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന രണ്ടാം ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ രണ്ട് ോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനിയമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാലു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
1: അടുത്ത രണ്ട് ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386 നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 വർദ്ധിച്ച് 1,06,200 ഗ്രാമിന് 13,275 ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് വി എം സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കി

0: ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഓർ ദൂസരാ യ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവല എക് ഖേൽ നഹീ ലേക്കിൻ എക് സാജാ ജുനൂൻ ഹൈ. ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ. ആജ് യഹാ കേവല ഖേൽ കി ഖുശി ഹൈ, ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഓർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ് കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2ാം സെമിയിൽ ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469. നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. 1. വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട് പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയ

0: ത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും എൽ പി ജി അഥവാ പി എൻ ജി കണക്ഷനും പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടൂ വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്.
4: ജീവിത വഴികളിൽ പല അവസ്ഥാന്തരങ്ങളിൽ ഓർമ്മകളുടെയും ജീവിതത്തിന്റെയും നൂലിഴകളിൽ ഇടറിപ്പോയ തുരുമ്പെടുക്കാൻ തുടങ്ങുന്ന കാഴ്ചകൾ, മാനസിക വിഭ്രാന്തി എന്ന പേരിൽ ചങ്ങലക്കിടുന്ന ജീവിതങ്ങൾ, തിരശീല കടന്നു പോകുന്നത് അത്തരമൊരു കഥയിലൂടെയാണ്. പെയ്തൊഴിയാതെ
5: Yes, please.
6: Good morning, doctor.
5: Good morning. So, you are the new appointment? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടും വിപിൻ എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താല്പര്യത്തോടെ ജോലിക്ക് വന്നത്?
6: അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഡോക്ടർ.
5: ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറല്ലേ ഞാൻ. ഒരാളുടെ മൈൻഡ് അറിയാൻ അയാളുടെ കണ്ണിലോട്ടൊന്ന് നോക്കിയാൽ മതി. എന്തായാലും താൻ അതൊരിക്കലും എന്നോട് പറയും, ഇല്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. ഇവനിപ്പോൾ ഒരു കാര്യം ചെയ്, ഹോസ്പിറ്റലൊക്കെ ചുറ്റി നടന്നൊന്ന് കാണു. ഡ്യൂട്ടി നമുക്ക് പിന്നീട് അലൗട്ട് ചെയ്യാം.

0: ഡോക്ടർ, ഡോക്ടർ വിപിൻ, ഇതാണ് ബാസിയേട്ടൻ. ഇവിടുത്തെ ഓളിനോളാണ്. ബാസിയേട്ട, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാണ് മിസ്റ്റർ വിപിൻ. ഡോക്ടർക്ക് ഈ ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം.
1: ആ വാകുഞ്ഞേ, സോറി, സാറ് വരൂ, ഇവിടെ വല്ല ഞാൻ പരിചയപ്പെടുത്തി തരാം. നിലതെറ്റിയ ഒരുപാട് മനസ്സിലുണ്ട് സാറേ ഇവിടെ. ആർക്കും പക്ഷേ ശ്വാസം മുട്ടില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ നോക്ക് സാറേ, ഇവിടെയാണ് ഹോസ്പിറ്റൽ ഗാർഡൻ. ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്, കണ്ടോ ആളുകൾ ഇരിക്കുന്നത്. രോഗികളാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയൂ.
2: അത് ശരിയാ ബാസേട്ട, ഇവിടെയൊക്കെ എത്ര ഭംഗിയുള്ളതാ.
1: ആ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആകുന്ന സ്ത്രീകളാണ് സാറേ ഇവിടെ ഉള്ളത്. പുരുഷന്മാരുടെ ബ്ലോക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ആ ദാ ഈ സെല്ലില്ലേ, ഒന്നാമത്തെ സെല്ല്, ഇവിടെ ഉള്ളത് പ്രീതയാണ്. 7-8 മാസമായി വന്നിട്ട്. കൊലപാതക കേസിൽ പ്രതിയായിരുന്നു സാറേ. ശിക്ഷാകാലാവധിയെല്ലാം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കുടുംബക്കാർ ഇവിടെ കൊണ്ടുവന്നു.
2: ആരെയാ കൊന്നത്?
1: ഭർത്താവിന്.
2: എന്തിനാണ് അവരങ്ങനെ ചെയ്തത്?
1: അവരെവിടൊക്കെയോ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ പിച്ചിച്ചീന്തിയ അവളുടെ മകളും അവളുടെ മകളുടെ ജീവനും ശരീരവും അടുത്ത് നിൽക്കുന്ന ഭർത്താവും എങ്ങനെ നിയന്ത്രണം തെറ്റാതിരിക്കും സാറേ. കൈ കിട്ടിയ വെട്ടുകത്തി കൊണ്ട് തലങ്ങും വലങ്ങും വെട്ടി വെട്ടി നുറുക്കി പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയതാ. സമനില തെറ്റിയെന്ന് മനസ്സിലായപ്പോ പിന്നെ ഇവിടെ കൊണ്ടുവന്നു.
2: ഓ ഗോഡ്, വിശ്വസിക്കാൻ കൂടി വയ്യ. സത്യത്തിൽ ഇവിടുത്തെ ഓരോ പേഷ്യൻസിന് ഇതുപോലത്തെ കഥകൾ ഉണ്ടാവില്ലേ ബാസിയേട്ടാ?
1: ആ പിന്നെ ഡാ ഈ സെല്ലിലെ മാലതിയെ നോക്കി, പ്രായം 60 കഴിഞ്ഞു. വളരെ നേരത്തെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും കുട്ടികളുണ്ടായില്ല. അങ്ങനെ ചികിത്സയും വഴിപാടും ഒക്കെ ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഡോക്ടർമാർ വരെ ഒടുവിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞു.
2: എന്നിട്ട്?
1: ആ എന്നിട്ടെന്താ, 60-ാമത്തെ വയസ്സിൽ അവർ ഗർഭിണിയായി.
2: അതൊരു സന്തോഷ വാർത്തയല്ലേ ബാസിയേട്ടാ, പിന്നെങ്ങനെ അവരിവിടെ എത്തി?
1: എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വർഷങ്ങളായിട്ട് നേർച്ചയും വഴിപാടും ഒക്കെ ആയിരുന്നല്ലോ. ദൈവം പിന്നെ എങ്ങനാ അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് അല്ലേ?
2: എന്ത് സംഭവിച്ചെന്ന് പറ ബാസിയേട്ടാ?
1: കുഞ്ഞു ജനിച്ചു, മാലതയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ഒരു ദിവസം അവർ വീട്ടിലെന്തോ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ ആ കുഞ്ഞ് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് മരിച്ചു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? മാനസിക നില തെറ്റി അങ്ങനെ ഇവിടെ എത്തി.
2: കഷ്ടം തന്നെ അവരുടെ കാര്യം. എനിക്ക് കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല.
3: എന്റെ മോളെ കണ്ടോ? മോളെ, മോളെ, അയ്യോ, അയ്യോ, എന്റെ കുഞ്ഞ്.
2: അടുത്ത സെല്ലാരാ?
1: അതുപോലെ ഒരുപാട് കഥകളുണ്ട് സാറേ. ഇത് സാവിത്രിയാണ്. കടവും കടക്കണിയും പ്രശ്നങ്ങളുമൊക്കെ നിറഞ്ഞ ജീവിതത്തിലായിരുന്നു അവര്. തൊട്ടതെല്ലാം പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാം വെറുത്ത് മടുത്ത് ജീവിക്കുമ്പോഴാണ് അവർക്ക് ലോട്ടറി അടിക്കുന്നത്. ജപ്തിയുടെ വക്കലിരുന്നതാ പെട്ടെന്നുള്ള സന്തോഷം. പക്ഷേ ഭ്രാന്തിൻ്റെ രൂപത്തിലാണ് അവരെ ബാധിച്ചത്.
4: എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നോ? മോനെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല.
2: അടുത്ത സെല്ലിലോ? അവിടുത്തെ കഥ എന്താ?
1: എന്റെ സാറേ, അതാ മീനാക്ഷി. നല്ല മിടുക്കി കുട്ടിയായിരുന്നു. പഠിച്ച് ജോലിയൊക്കെ വാങ്ങി വിവാഹം കഴിച്ചാൽ മതിയെന്നൊക്കെ വാശിയായിരുന്നു. അതുപോലെ തന്നെ അവൾ നന്നായിട്ട് പഠിച്ചു, ജോലി നേടി. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയ്ക്ക് സമ്മതവും മൂളി. പക്ഷേ വിവാഹ ദിവസം കഴിഞ്ഞ് അവൾ അയാൾക്കൊപ്പം മണിയേറിയ

0: ഭർത്താവിൻ്റെ കൂട്ടുകാരൻ. പണത്തിന് വേണ്ടി ഭർത്താവ് പലരെയും വിളിച്ചു വരുത്തി. അങ്ങനെ ശരീരവും പിന്നെ മനസ്സും അവൾക്ക് നഷ്ടമായി.
1: പലരുടെയും ഭാവി നഷ്ടമായത് ഇങ്ങനെയൊക്കെയാണ് അല്ലേ ബാസിട്ട? എല്ലാം കേട്ട കഥകളൊക്കെ തന്നെയാണ്, പക്ഷേ അനുഭവമായി ആൾക്കാർ മുമ്പിൽ നിൽക്കുമ്പോൾ ഓ വല്ലാത്തൊരവസ്ഥ തന്നെ.
0: ആ നമ്മൾ മനുഷ്യരുടെ മനസ്സ് എത്ര ലോലമാണ്, ഇവിടെ വന്നാൽ അതൊക്കെ മനസ്സിലാകും.
1: സന്തോഷമായാലും സങ്കടമായാലും ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാൻ, അത്ര ലോലമാണ്.
0: സാറി പറഞ്ഞത് ശരിയാ.
1: എന്നെ സാറേന്ന് വിളിക്കണ്ട, കുഞ്ഞേന്ന് തന്നെ വിളിച്ചോ ബാസിയേട്ട, ഒരു പ്രശ്നവുമില്ല. ബാസിയേട്ടൻ എത്ര വർഷം ഇവിടെ വന്നിട്ട്?
0: ആ 20 വർഷമെങ്കിലും ആയി കാണും കുഞ്ഞേ. ആയി കാണുമെന്നല്ല, 20 ആയി.
1: ആ ഇവിടുത്തെ സീനിയറാണല്ലേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ആ വാർഡ് ഒന്ന് പോയി കണ്ടാലോ, എനിക്ക് അവിടെ ഉള്ളവരെയും കാണാമല്ലോ.
0: ആ അതിനെന്താ കുഞ്ഞേ, ദാ നമ്മൾ അങ്ങോട്ട് നടക്കുകയില്ലേ. മുകളിലത്തെ നിലയാണ് വാർഡ്. ഓരോ വാർഡിലും 10-20 കട്ടിലുണ്ട്. ഏകദേശം 10-15 കട്ടിലിൽ രോഗികളും ഉണ്ട്. അവരെ നോക്കാനായിട്ട് 4-5 നേഴ്സുമാരും ഉണ്ട്.
1: ഭാസിയേട്ടാ, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു, ഇതിപ്പോ വലിയ ഹോസ്പിറ്റലാണല്ലോ, ഒരുപാട് പേഷ്യൻസും ഉണ്ട്. ഇവിടെ ആരൊക്കെയാ ഉള്ളത് ഭാസിയേട്ടാ?
0: ഇവിടെയുള്ളത് ആ ദാ ഇതാ ജാനകിയമ്മ. ഇവിടെ ഉള്ളവരിൽ ഏറ്റവും പ്രായം കൂടിയത് ഇവരാണ്, 80 വയസ്സുണ്ട്.
1: എന്ത് പറ്റിയത് ഇവർക്ക്?
0: ഒരുപാട് സമ്പത്തുള്ള കുടുംബത്തിലെ ഗൃഹനാഥയായിരുന്നു. മക്കളെല്ലാം വലുതായി, സ്വത്തിനു വേണ്ടിയുള്ള തർക്കവും വഴക്കും ഒക്കെ പിന്നെ തുടങ്ങി. ഒടുവിൽ അമ്മയെ ഒഴിവാക്കാൻ മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് അടുപ്പിച്ചു, പിന്നെ ഇങ്ങനായി.
1: ഇവിടെ ഇപ്പോ എത്ര കാലമായി?
0: കുറച്ച് വർഷമായി കുഞ്ഞേ. മക്കൾ കൃത്യമായിട്ട് എല്ലാ മാസവും പണം അയച്ചു തരും, ചികിത്സയൊക്കെ കൃത്യമാ. പക്ഷേ ഒരാളെങ്കിലും വന്ന് നോക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. എന്തൊക്കെ ഉണ്ടായാലും എന്താ, സ്നേഹമുള്ള മക്കളോടൊപ്പം വയസ്സാം കാലത്ത് കഴിയാൻ പറ്റിയില്ലെങ്കിൽ അവർക്കും പ്രായമാവുമെന്ന് അവർ ചിന്തിക്കുന്നില്ല.
1: അതെ, അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട് വാസിയേട്ടാ.
0: ഇവിടെ എത്ര എത്ര ആളുകൾ ഇതുപോലെ, ഇനിയും പരിചയപ്പെടാൻ ആളുകളുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, വന്നു കയറിയതല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം, റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവ്.
1: ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുമല്ലേ?
0: അല്ല കുഞ്ഞേ, ഇവിടെ ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്യുന്നത്. രോഗികൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉള്ള ഭക്ഷണം വർഷങ്ങളായി ഞാൻ തന്നെ പാചകം ചെയ്യുന്നത്.
1: ആഹാ, അത് കൊള്ളാലോ. മോഹൻ സാറ് പറഞ്ഞ് ശരിയാണല്ലേ, ഓൾറൗണ്ടർ തന്നെ. ഒരു കണക്കിനത് നന്നായി, എല്ലാവർക്കും നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കാമല്ലോ.
0: ആ ഇവിടെ എല്ലാവർക്കും എൻ്റെ പാചകം ഇഷ്ടമാ കുഞ്ഞേ. ഒരിക്കെ മറ്റൊരു പാചകക്കാരനെ അപ്പോയിൻ്റ് ചെയ്താ, പക്ഷെ കറികളൊക്കെ മോശമാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ വീണ്ടും പാചകം എൻ്റെ കയ്യിൽ തന്നെ വന്നു.
1: അത് നന്നായി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ബാസിയേട്ടാ, ഒരു 10 മിനിറ്റ്.
0: ആ 10 മിനിറ്റ് ആക്കണ്ട കുഞ്ഞേ, ഇന്നിപ്പോ ആദ്യത്തെ ദിവസമല്ലേ. കുഞ്ഞ് ആവശ്യത്തിന്റെ റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ വന്നാ മതി.
1: ശരി ബാസിയേട്ടാ.
2: ഡോക്ടർ വിപിൻ.
1: ആ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ ഡോക്ടർ, സോറി ഡോക്ടർ.
2: ആ ഞാൻ കരുതി ക്ഷീണം കൊണ്ടായിരിക്കും.
1: ഒരുപാട് നേരമാണ് ഡോക്ടർ വന്നിട്ട്?
2: ഏയ് ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല എന്ത് ചിന്തിക്കുകയായിരുന്നു, ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ചാണോ?
1: അത്
2: ഡോക്ടർ സിംഗിളാണെന്ന് പയടത്തെ കണ്ടു. വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ടോ, അതോ ഇനി വല്ല ലവറും?
1: അത്
2: ലവറുണ്ട്, കേൾക്കട്ടെ.
1: ലവറൊന്നുമില്ല ഡോക്ടറെ, പഠിക്കുന്ന കാലത്ത് എല്ലാവരും പോലും എനിക്കും ഉണ്ടായിരുന്നു പ്രണയം. ആ അതൊക്കെ ഒരു നഷ്ട സ്വപ്നം. അല്ല ഡോക്ടർ എന്തേ വന്ന്, എനിത്തിങ് സീരിയസ്?
2: വാ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം.
1: ഓക്കെ ഡോക്ടർ.
2: ഇവിടെ ഉള്ള ഓരോ പേഷ്യൻസിനും ഓരോ കഥകൾ പറയാനുണ്ട്. കുറച്ചൊക്കെ വിപിൻ അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ? 100 പേഷ്യൻസ് ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലിലുണ്ട്. ഇന്നലെ ഒരു പുതിയ പേഷ്യൻ്റ് വന്നു, ഹേമ. വളരെ കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അതിൻ്റെ വിഷമത്തിൽ ജീവിക്കുകയായിരുന്നു അവർ. ആളൊരു കലാകാരി കൂടിയാണ്.
1: അവർക്കെന്താ സംഭവിച്ചത്?
2: കാത്തിരുന്ന് കാത്തിരുന്ന് അവർക്കൊരു കുഞ്ഞുണ്ടായി. നിർഭാഗ്യവശാൽ ഹേമ പുറത്തുപോയ സമയത്ത് കുഞ്ഞ് സ്വിച്ചിലോ മറ്റോ അമർത്തി ഷോക്കേറ്റ് മരിച്ചു. വീട്ടിൽ വേലക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞല്ലേ, ആ നഷ്ടം ഹേമയുടെ സമനില തെറ്റിച്ചു.

0: വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഡോക്ടർ? ചില നേരത്ത് നമ്മൾ ഡോക്ടർമാരും സാധാരണക്കാരെ പോലെ തന്നെയാവും ചിന്തിച്ചു പോവുക. അപ്പോൾ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചതുപോലെ തോന്നും.
1: വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെയുള്ള പേഷ്യൻസിനെ പരിചയപ്പെട്ടില്ലല്ലോ.
0: ഇല്ല.
1: ഈ ഇരിക്കുന്നവരെല്ലാം വളരെ കാലം മുമ്പ് വന്നവരാ. പലരുടെയും വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാനെന്ന് ആരും ചിന്തിക്കുന്നതേയില്ല.
0: ഡോക്ടർ, അങ്ങേയറ്റത്തെ കട്ടിലിൽ മോൻ കുഞ്ഞിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നത്. ആരാത്?
1: ശ്രദ്ധിച്ചില്ലേ, അതാണ് ഗായത്രി.
0: ഗായത്രിയോ? എല്ലാവരും കളിച്ചിരിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ ആ കുട്ടി മാത്രം മുഖം മറച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ വിപിന് ഗായത്രി പരിചയമുണ്ടോ? വരൂ, നമുക്ക് അവളെ കാണാം.
0: ഗായത്രി? അതെ, ഗായത്രി തന്നെ. ഇത് ഞാനാ വിപിൻ. ഒന്ന് നോക്കേ, ഒന്ന് നോക്ക് ഗായത്രി, ഞാനാണ്.
1: നിങ്ങൾ പരിചയക്കാരാണല്ലേ?
0: അതെ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല ഡോക്ടർ. ഗായത്രി ഞാൻ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ മനസ്സാണെന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ. അത്ര സ്നേഹത്തോടെ എന്നെ മനസ്സിലാക്കി വേറെ ആരുമില്ല. സൗഹൃദം എന്നും എൻ്റെ മനസ്സിൽ പ്രണയമായി. പക്ഷേ അവൾക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞില്ല.
1: എന്നിട്ടെന്ത് സംഭവിച്ചു?
2: വിപിനെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നിന്റെ മുഖത്ത് എന്താ ഒരു വൈക്ലബ്യം.
0: ഓടി വിണ്ണെ.
2: ഓ, നിന്റെ സെമിനാർ എഴുതാനൊക്കെ പെമ്പിള്ളേർ ക്യൂ നിൽക്കുവാണല്ലോ. ആ അനുപമയാണെങ്കിൽ നിന്നോട് മുടിഞ്ഞ പ്രേമോ. എന്റെ പൊന്നോ.
0: ഗായത്രി, നീ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ, എനിക്ക് ആരോടും പ്രത്യേക ഇഷ്ടമൊന്നുമില്ല.
2: അതൊക്കെ പോട്ടെ, എന്റെ ചോക്ലേറ്റ് എവിടെ? മറന്നു നീ.
0: ആ മറന്നാ, നീ എന്നെ ബാക്കി വെച്ചേക്കോ. പിന്നെ നാളെ നീ ഫുഡ് കൊണ്ടുവരണ്ട കേട്ടോ, നമുക്ക് കാന്റീനിൽ കഴിക്കാം.
2: ആ ശരി, ഞാൻ എന്നാ ക്ലാസ്സിൽ കയറട്ടെ. വൈകിട്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. പിന്നെ അമ്മ നിന്നെ തിരക്കിയിരുന്നു.
0: ആ ശരി.
2: അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു, നീ ഇങ്ങൊന്ന് വന്നേ.
0: എന്താടി ഈ അടിക്ക് ഞാൻ പകരം തരുന്നുണ്ട് കേട്ടോ.
2: ഓ പിന്നെ.
1: നിങ്ങൾ അത്ര നല്ല സുഹൃത്തുക്കളായിരുന്നല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു കൊതിക്കണം? എന്നെ പോലെ ഒരു അൺലക്കി മാൻ വേറെ ഉണ്ടാവില്ല. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടും
0: ഡോക്ടർ എന്താ നിർത്തിയത്?
1: കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തിക് ഫ്രണ്ടായിരുന്നു. പതിയെ പതിയെ അത് പ്രണയമായി മാറി. വിവാഹം കഴിച്ചു. പക്ഷേ പ്രേമിച്ച് നടന്ന കാലം പോലെയല്ല കല്യാണത്തിന് ശേഷം. അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ജോലി തിരക്ക് തന്നെ കാരണം അവളെ ഒരുപാട് അവോയ്ഡ് ചെയ്തു. പലപ്പോഴും അവൾ എന്നോട് പരാതി പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടതുപോലുമില്ല. എന്നെ കാത്തിരുന്നു, എൻ്റെ സ്നേഹത്തിനായി കൊതിച്ചും അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം മനസ്സ് കൈവിട്ട സമയത്ത് അവൾ ജീവിതം അവസാനിപ്പിച്ചു.
0: എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂ ഡോക്ടർ. എന്നാലും ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം?
1: ഇപ്പോഴാണ് വിഷമം വിപിൻ. ഇനി ജീവിതകാലം മുഴുവൻ നീറി നീറി ഞാനിങ്ങനെ ജീവിക്കും. അവളെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിപിൻ പറയൂ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ഗായത്രി രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അവളുടെ മനസ്സ് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ?
0: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡോക്ടർ. അല്ല, അങ്ങനെ പ്രത്യേകത ഉള്ളതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോൾ അവൾക്ക് വിവാഹാലോചനകൾ ഒരുപാട് തുടങ്ങിയിരുന്നു. പിന്നെ പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറഞ്ഞു അകന്നു. എൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞതുമില്ല, എനിക്ക് പറയാൻ കഴിഞ്ഞതുമില്ല.
1: കോളേജ് ലൈഫിന് ശേഷം നിങ്ങൾ പരസ്പരം കണ്ടില്ലേ?
0: ഒരിക്കൽ കണ്ടിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ച് വരണമെന്ന് പറഞ്ഞിരുന്നു. പഴയ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലോ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊന്നും കേട്ടില്ല.
1: കഷ്ടമായിപ്പോയി. വിവാഹത്തിന് ഡോക്ടർ പോയി കാണില്ലല്ലേ? അപ്പോൾ അത് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം.
0: വീട്ടുകാരും ഇതുവരെ ഡോക്ടറെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ലേ? എന്താ പ്രശ്നമെന്ന് അവർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ.
1: അതാണ് ഡോക്ടർ മറ്റൊരു പ്രശ്നം. ഗായത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തലേന്ന് അവളുടെ അമ്മ മരിച്ചു. മറ്റാരും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ് അവളെ ഇവിടെ എത്തിച്ചത്.
0: അവരിൽ നിന്നൊന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ലേ?
1: ഭർത്താവ് അത്ര സ്നേഹമുള്ളവനായിരുന്നില്ല. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു.

0: എല്ലാവരും കുറ്റപ്പെടുത്തി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ തോന്നി. ഗായത്രി വന്നിട്ടിപ്പോൾ ഒരു 3 മാസമായി കാണും. ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. പലതരത്തിൽ നമ്മൾ ശ്രമിച്ചു. ഡോക്ടർ വിപിന് അതിന് കഴിയും, എനിക്കുറപ്പുണ്ട്.
1: തീർച്ചയായും ഞാനത് ചെയ്യും ഡോക്ടർ. എൻ്റെ ഗായത്രിയെ പഴയപടിയാക്കാൻ ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. ഞാൻ എന്തായാലും കൂടെ പഠിച്ചവരെല്ലാം ഒന്ന് വിളിക്കട്ടെ.
0: ഓക്കെ.
2: ജിത്തേട്ടാ, എനിക്ക് ക്ലാസ് തുടങ്ങാറായി, കുഞ്ഞിനെ ഒന്ന് നോക്കിയേക്കണേ.
3: എനിക്കുള്ള ചായ എടുത്തു വെച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ജോലിയൊക്കെ ചെയ്തിട്ടാ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ക്ലാസ്സിനും ജോലിക്കൊക്കെ പോകുന്നത്.
4: അത് ശരിയാ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചോറെടുത്ത് വെച്ചിട്ടില്ലേ?
2: എല്ലാം റെഡി ആയിട്ടുണ്ട് ഏട്ടാ, അതുകൊണ്ട് തന്നെയാ ഇത്രയും ലേറ്റ് ആയത്. ഈ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിലും ഒരു ജോലി ശരിയാകുമെന്ന് കരുതിയേട്ടാ. അങ്ങനെയെങ്കിലും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയില്ലേ?
3: പിന്നെ അവള് ജോലിക്ക് പോയിട്ട് കടവും തീർത്ത് പുതിയ വീടും വെക്കും. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോ അവന് അവളെ തന്നെ മതിയെന്നായിരുന്നു.
2: എന്തിനാ അമ്മേ എന്നും എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ കേൾക്കുന്നത്. കേട്ട് കേട്ട് മടുത്തു.
4: നീ അധികം സംസാരിക്കണ്ട, പോയി ക്ലാസ് അറ്റൻഡ് ചെയ്.
2: അമ്മേ എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ, അവൾ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കളിച്ചോണ്ടിരിക്കുക. 2 മണിക്കൂറല്ലേ ഉള്ളൂ ക്ലാസ്, ഒന്ന് നോക്കിയേക്കണേ. അയ്യോ അയ്യോ, മോളെ മോളെ എന്ത് പറ്റി?
3: കൊച്ചിനെ നോക്കാതെ അവള് ക്ലാസ്സിൽ പഠിക്കാൻ പോയേക്കുന്നു.
2: ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മേ പോയത്. എന്താ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? എന്താ അമ്മേ നിർത്താതെ കരയുന്നത്?
5: എന്താ എന്താ അവിടെ ഒരു നിലവളയും ബഹളവും?
6: മൂന്നാമത്തെ ഉള്ളതൊന്നും ജിതേഷില്ലേ, അവന്റെ കുഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് താഴെ വീണു.
7: ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ, വീട്ടിൽ 2 പെണ്ണുങ്ങളില്ലേ?
8: അതൊക്കെ എന്റെ ചിന്ത. ഏത് നേരം നോക്കിയാലും കുഞ്ഞിന്റെ കൂടെയാണ്. എന്റെ കാര്യം നോക്കാൻ പോലും അവൾക്ക് ചിലപ്പോ സമയം കിട്ടാറില്ല. അല്ല, എനിക്ക് പരാതിയായിരുന്നു, പക്ഷെ ഇപ്പോ കാര്യം മനസ്സിലായി.
9: ഈ ഗായത്രി ഒരു തന്റെടിയാട്ടോ, അവൾ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നോ അവൾ? ഈ പ്രായമായ അമ്മയ്ക്ക് കൊച്ചു നോക്കാനൊക്കെ പറ്റുമോ?
8: അവളേതോ ജോലിക്കായിട്ട് എന്തോ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരി നോക്കാതെ ഇവളൊക്കെ എന്ത് പഠിച്ചിട്ടെന്താ?
2: അവളെ നൊന്ത് പ്രസവിച്ചത് ഞാനാ, ഇത്രയും കാലം നോക്കിയത് ഞാൻ തന്നെയാണ്. ഒരു പ്രശ്നം വന്നാ സഹായിക്കാൻ കൂടി ആരെയും കാണാറില്ലല്ലോ. എന്നിട്ടിപ്പോ വന്നിക്കുന്നു കുറ്റം പറയാൻ. ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈശ്വര, എത്ര ദിവസമായി സഹിക്കാൻ വയ്യ എനിക്ക്.
0: ഡോക്ടർ വിപിൻ, ഹലോ. അപ്പോ അതാണ് ഗായത്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ?
1: അതെ ഡോക്ടർ, എല്ലാവരുടെയും നിരന്തരമായ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ അവൾക്ക്.
0: അല്ലെങ്കിലും സമൂഹം അങ്ങനെയാ, നല്ലത് കാണാൻ ഓടി വന്നില്ലെങ്കിലും ഒറ്റപ്പെടുത്താൻ മുൻപിലുണ്ടാവും.
1: പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് പറക്കുമുറ്റുന്നവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരമ്മ എത്രമാത്രം എഫോർട്ട് എടുക്കുന്നുവെന്ന് ആർക്കറിയാത്തത്? മനസ്സിനും ശരീരത്തിനും വരുന്ന മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് തൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഓരോ അമ്മയും ജീവിക്കുന്നത്. കുഞ്ഞിനു വേണ്ടി ചിലപ്പോൾ ഊണും ഉറക്കവും സുഖങ്ങളും മറന്ന് ജീവിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പിഴ വന്നാൽ പോലും എല്ലാവരും അവരെ തന്നെ കുറ്റപ്പെടുത്തും.
0: കൂടെ ആളുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ, ഒരാളെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല.
1: മനുഷ്യർക്ക് കഴിയാത്ത അതല്ലേ, നല്ല 10 കാര്യങ്ങൾ ചെയ്താലും 11-ാമത്തെ മിസ്റ്റേക്കിനായിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഗായത്രിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരിക്കലും അവളെ അവളല്ലാതാവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു.
0: ഡോക്ടർ വിപിൻ, നാം വിചാരിക്കുന്ന പോലെയല്ല ജീവിതം. ഓരോന്നും നേരത്തെ എഴുതപ്പെട്ട കഥകളാണ്.
1: ഇനി എങ്ങനെയെങ്കിലും ഗായത്രിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവളില്ലാതെ അവളുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും ആ വീട്ടിൽ?
0: അതെ, ആ കുഞ്ഞിന് അതിന്റെ അമ്മയെ തിരിച്ചു കൊടുക്കുക. ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് അതാണ്.
1: അതെ, ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം.
0: ക്ഷമയോടെ പതിയെ ഗായത്രിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം.
1: ഞാൻ കൊണ്ടുവരും ആ പഴയ ഗായത്രിയെ. ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും നൂലഴികളിൽ

0: പക്ഷേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അങ്കമാലി
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9

ഹായ്, ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ, 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

വായിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം,
5: അങ്കമാലി. എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
7: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവെപ്പ്. കോൺടാക്ട് 9447676073 9400078900 9447560336.
8: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ്

0: പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279741. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279741. മൊബൈൽ 9446202760.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്. സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ, ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തിഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവും

വുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ, ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും, ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടു വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV ആണ്, ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിന്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക് പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ചാത്തന്നൂർ മണ്ഡലത്തിൽ ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. പാരിപ്പള്ളി ജംഗ്ഷനിൽ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഒഴുകി വെള്ളക്കെട്ടുണ്ടാക്കുന്നു എന്ന പരാതി പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പും ദേശീയപാത അതോറിറ്റിയും സംയുക്ത പരിശോധന നടത്തും. കല്ലുവാതുക്കൽ, ഇത്തിക്കര, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ ഓട നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഹരിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതി പ്രകാരം കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നിവ സ്ഥാപിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന ചെലവും പരിഹരിച്ച് കൃഷി കൂടുതൽ യന്ത്രവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജൂലൈ 15 രാവിലെ 11 മുതൽ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്ത രേഖകളുടെ അസലും മറ്റ് അനുബന്ധ രേഖകളും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെടുന്ന സമയത്ത് ജില്ലാ ഓഫീസിൽ പരിശോധനയ്ക്കായി ഹാജരാക്കണം. അല്ലാത്ത പക്ഷം അപേക്ഷകൾ നിരസിക്കും. രേഖകളുടെയും ഭൗതിക സാഹചര്യങ്ങളുടെയും പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ധനസഹായം അനുവദിക്കുക. വിവരങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് 9446300146 അല്ലെങ്കിൽ 8606069173 എന്ന നമ്പരുമായും ബന്ധപ്പെടാം. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചാത്തന്നൂർ ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നാളെ വൈകിട്ട് 4 കോട്ടപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. വിളപ്പുറം ആനന്ദവിലാസം ഗ്രന്ഥശാലയിൽ നാളെ വൈകിട്ട് 5 ഗ്രാമീണ ടൂറിസവും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. ചിറക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ R ബിനോയ് അധ്യക്ഷത വഹിക്കും. സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് നടത്തുന്ന ദേശിങ്ങനാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോൺ 12 ആശ്രാമത്ത് നടക്കും. 21.1 km ദൂരമുള്ള ഹാഫ് മാരത്തൺ, 10 km, 3 km വീതം ദൈർഘ്യമുള്ള ഫാമിലി റൺ ഇനങ്ങളിലാണ് മത്സരം. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ടീഷർട്ട്, മെഡൽ, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. 21.1 km, 10 km വിഭാഗങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്ന വിവിധ പ്രായ ഗ്രൂപ്പിൽപ്പെട്ട 60 പേർക്ക് ക്യാഷ് പ്രൈസ് നൽകും. ഹാഫ് മാരത്തണിൽ 816 കായിക താരങ്ങളും 10 km ഓട്ടത്തിൽ 940 പേരും പങ്കെടുക്കും. 3 km

0: ദൂരമുള്ള ഫാമിലി റൺ 1800 കായിക പ്രേമികൾ പങ്കെടുക്കും. ഹാഫ് മാരത്തൺ പുലർച്ചെ 4:30 ആരംഭിക്കും. കിംസ് ഹെൽത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന മാരത്തൺ കൊല്ലം യൂണിറ്റ് സിഇഒ ഡോക്ടർ പ്രിൻസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. മാരത്തൺ കടന്നുപോകുന്ന വഴിയിൽ 12 രാവിലെ 4:30 മുതൽ 8 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ വൈകിട്ട് ആശ്രാമത്ത് 4 ആരംഭിക്കുന്ന കുട്ടികളുടെ ഓട്ടത്തിന്റെ സുരക്ഷയ്ക്കായി ആശ്രാമം പൈതൃക വീതി മുസല്യാർ പാർക്ക് ജില്ലാ ആയുർവേദ ആശുപത്രി മുതൽ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
3: റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഇത്തിരി നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: പറയരുതടിയറ തുടരണ മടവുകൾ ഉശിരോട്.

വായിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1 സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം, വിവിധ

0: തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അദ്യദിനം ദ്വിതീയ വിഭക്തി ഏതാനി വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി, ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. ഞാൻ മുറികളെ തൂത്തു വൃത്തിയാക്കുന്നു. അഹം പ്രകോഷ്ഠാൻ മാർജയാമി. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ വായിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി, അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. അധ്യാപകൻ വാക്യങ്ങളെ പറയുന്നു. ശിക്ഷകഃ വാക്യാനി വാചയതി. സാ പാദരക്ഷാഹ പംക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഹ പംക്തിശഃ സ്ഥാപയതി, അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. അവൾ ചെരുപ്പുകളെ വരിവരിയായി വയ്ക്കുന്നു. സാ പാദരക്ഷാഹ പംക്തിശഃ സ്ഥാപയതി. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു, താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. താങ്കൾ സൂചികളെ കൊണ്ടുവരൂ. ഭവാൻ സൂചീഹി ആനയതു. കാര്യകർത്തൃ സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീയാണ്. കാര്യകർത്തൃ ഇപ്പൊ സ്ത്രീകളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാര്യകർത്തൃ സമ്മാർജനി നയതി, കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്തൃ സമ്മാർജനീഹി നയതി, കാര്യകർത്താവ് സ്ത്രീ ആയിട്ടുള്ള കാര്യകർത്താവ്, കാര്യകർത്തൃ ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്താവ് ചൂലുകളെ കൊണ്ടുവരുന്നു. കാര്യകർത്തൃ സമ്മാർജനീഹി നയതി. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു അല്ലെങ്കിൽ വഴക്കു പറയുന്നു. ജയന്തി തം നിന്ദതി, ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി അവനെ നിന്ദിക്കുന്നു. ജയന്തി തം നിന്ദതി. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അപ്പൊ തം അവനെ, താം അവളെ. അധികാരി താം പാഠയതി, അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി അവളെ പഠിപ്പിക്കുന്നു. അധികാരി താം പാഠയതി. കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ, ആരാണ് അതിനെ ചെയ്തത്? ആരാണ് അതിനെ ചെയ്തത്? കഹ തത് കൃതവാൻ? ഉമാ ഭവന്തം ജാനാതി കില? ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില? ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ അദ്ദേഹത്തെ അറിയുമോ? ഉമാ ഭവന്തം ജാനാതി കില? ഉമാ അദ്ദേഹത്തെ അറിയുമോ? രവിഹി ഭവതീം ആഹൂതവാൻ. രവി ഭവതിയെ വിളിച്ചു. ഭവന്തം ആണ്യാണ്, ഭവതീം സ്ത്രീകളെ. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. രവിഹി ഭവതീം ആഹൂതവാൻ. രവി ഭവതിയെ വിളിച്ചു. രവി ഭവതിയെ വിളിച്ചു. രവിഹി ഭവതീം ആഹൂതവാൻ. ഭവാൻ കം താടിതവാൻ? താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ? താങ്കൾ ആരെയാണ് തല്ലിയത്? താങ്കൾ ആരെയാണ് തല്ലിയത്? ഭവാൻ കം താടിതവാൻ? ലത കാം ഇച്ഛതി. ലത ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു? ലത കാം ഇച്ഛതി. ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലത ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലത കാം ഇച്ഛതി. ശങ്കര കിം ഘാതതി? ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കരൻ എന്തിനെ കഴിച്ചു? അല്ലെങ്കിൽ ശങ്കരൻ എന്ത് കഴിച്ചു? മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷെ കിം എന്നുള്ളതിൻ്റെ ആ വിഭക്തി പ്രയോഗം ആയതുകൊണ്ടാണ് ശങ്കരൻ എന്തിനെ കഴിച്ചു എന്ന് പറയുന്നത്. ശങ്കരൻ എന്തിനെ കഴിച്ചു? ശങ്കര കിം ഘാതതി? വിജയ മാം പാഠിതവതി. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ എന്നെ പഠിപ്പിച്ചു. വിജയ മാം പാഠിതവതി. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. മുതിർന്ന കാര്യകർത്താക്കൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ജ്യേഷ്ഠ കാര്യകർത്താരഹ അസ്മാൻ അഗ്രേ നയന്തി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട്
5: 2763 2 0 ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
0: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340

0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 10. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടതും ആദ്യത്തെ വനിതാ വൈമാനിക ലോകം ചുറ്റാൻ പറന്നതും ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യസമ്മേളനം നടന്നതുമൊക്കെ ഒരു ജൂലൈ 10. ജൂലൈ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 10. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ടെൽസ്റ്റാർ USA വിക്ഷേപിച്ചത് 1962 ജൂലൈ 10. ജൂലൈ 10 വെല്ലൂർ കലാപം നടന്നത്. 1806 ജൂലൈ 10 ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു ദക്ഷിണേന്ത്യൻ പട്ടാളക്കാർ കലാപം നടത്തിയത്. 1857 കലാപത്തിന് കളമൊരുക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ വലിയ കലാപമായിരുന്നു ഇത്. 1800 വനിതാ വൈമാനികയായ ബീർഹൗസൻ ലോകം ചുറ്റാൻ പറന്നു തുടങ്ങിയത് 1931 ജൂലൈ 10. 1962 ലോക ഭക്ഷ്യസമ്മേളനം റോമിൽ നടന്നത് 2002 ജൂലൈ 10. 1924 ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തത് 1924 ജൂലൈ 10. 1900 കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രീ സ്കൂൾ സ്ഥാപിച്ച KK ശ്രീനിവാസൻ അന്തരിച്ചത് 2009 ജൂലൈ 10. കുശാൽ നഗർ കൃഷ്ണസ്വാമി ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു ഇന്ത്യൻ റഡാർ ഓഫീസറായിരുന്നു. 1900 സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായ തിരുക്കൊച്ചി നിയമസഭയിലെ അംഗവുമായിരുന്ന അബ്ദുൾ മജീദിന്റെ ചരമദിനമാണ് ഇന്ന്. 2000 ജൂൺ 10 അദ്ദേഹം അന്തരിച്ചത്.
5: 1900 താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹരി ഓം. ജീവിതത്തിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചും അർഹിക്കുന്ന ഗൗരവം നൽകാൻ സാധിക്കുക

എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാറ്റിനെയും നിസ്സാരമായി കാണുക എന്നുള്ളതാണ്. എല്ലാറ്റിനെ സംബന്ധിച്ചും ഒരു പുച്ഛം. ഈ ഒരു പുച്ഛം ഉണ്ടാവാൻ കാരണം തുച്ഛമായി കാണുന്നതാണ്. ഇതിന്റെ ഒരു ബേസിക് റീസൺ, അടിസ്ഥാന കാരണം ചികഞ്ഞു ചെന്നാൽ അവരവരെ കുറിച്ചുള്ള മതിപ്പ് പരിഗണനാർഹമാവുന്നു. സ്വയം ഇന്നത്തെ ഒരു ഭാഷയിൽ ചോദിച്ചാൽ എത്ര മാർക്കിടും എന്ന് ചോദിക്കുക. ആത്മബഹുമാനമില്ലായ്മ, പകരം ആത്മനിന്ദയുണ്ടാവുക, അങ്ങനെ വരുന്ന സമയത്ത് എല്ലാറ്റിനെ കുറിച്ചും ഒരു പുച്ഛം തോന്നാൻ ഇടവരും. വന്ന പാട് ചന്തമെന്ന ചിന്തയുണ്ടാവും. ഇത്രയൊക്കെ സാധിക്കുള്ളൂ എന്ന് സ്വന്തം കഴിവുകളെ സമഗ്രമായി അന്വേഷിക്കാനും കണ്ടെത്താനും ആവിഷ്കരിക്കാനും ഉള്ള ഉത്സാഹമില്ലായ്മ, ആലസ്യം, ഈ ദൗർഭാഗ്യങ്ങൾക്കൊക്കെ പരിഹാരമായി ശ്രദ്ധസ്വ, അവനവനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധയുണ്ടാവട്ടെ, വിശ്വാസമുണ്ടാവട്ടെ, ഋഷിജന കാരുണ്യത്തിൽ ശ്രദ്ധയുണ്ടാവട്ടെ, വിശ്വാസമുണ്ടാവട്ടെ, ശാസ്ത്ര ഉദ്ബോധനങ്ങളെ ശ്രവിക്കാനും വിചാരം ചെയ്യാനും അന്വേഷിക്കാനും സാക്ഷാത്കരിക്കാനുമുള്ള ശ്രദ്ധയുണ്ടാവട്ടെ. ശ്രദ്ധസ്വ, ശ്രദ്ധയില്ലാത്തവർ അവരുടെ സങ്കുചിത താല്പര്യങ്ങളുടെയും അവയുടെ സാക്ഷാത്കാരങ്ങളുടെയും ലോകത്തിൽ ജനിമൃതി സങ്കീർണതയിൽ പെട്ട് ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കും. നിശ്ചയേന ആവർത്തന്തെ. ഇങ്ങനെ ഭഗവാൻ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഗൗരവപൂർവം കാണാൻ ആഹ്വാനം ചെയ്തു. ഈശ്വര വിഷയകമായ സമഗ്ര ജ്ഞാനം അത് നേടിയെടുക്കാൻ ഉത്സാഹിക്കാൻ നിർബന്ധിക്കുന്നു. മോക്ഷസേ അശുഭാത്, എല്ലാ അശുഭങ്ങളിൽ നിന്നും ഈ സമഗ്ര ജ്ഞാനം നമ്മെ രക്ഷിക്കുമെന്ന് ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. രഹസ്യമായ അറിവ് ഭഗവാൻ പങ്കുവെക്കുന്നു. ആ അറിവിന്റെ അവതരണത്തിൽ വൈരുദ്ധ്യാത്മകതയാണ് പ്രത്യേകം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ വൈരുദ്ധ്യം? മയാതതമിതം സർവം എന്ന് പറയുന്നു, മസ്ഥാനി സർവഭൂതാനി എന്ന് പറയുന്നു, നചാഹം തേഷു അവസ്ഥിത എന്ന് പറയുന്നു, നചമസ്ഥാനി ഭൂതാനി എന്ന് നിഷേധിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിലും അവ്യക്ത രൂപിയായി ഞാൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഭഗവാന്റെ വാദങ്ങളുടെ ആരംഭം. രണ്ടാമത്തെ വാദം എന്താണ്? അവയെല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ വാദം, ഞാൻ അവയിലില്ല. നാലാമത്തെ വാദം, കൊട പടിക്കൽ കൊണ്ട് കൊട ഉടയ്ക്കുന്നത് പോലെ അവ എന്നിലും ഇല്ല. എന്താ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, സർവേശ്വരൻ മാത്രമേ വാസ്തവത്തിലുള്ളൂ എന്നതാണ്. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ ഒരിടത്ത് നിരീശ്വരോഹം എന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഈ പ്രയോഗത്തെയും മറ്റ് പല ആചാര്യസ്വാമികളുടെ ഉദ്ബോധനങ്ങളെയും പരിഗണിച്ച്
ആചാര്യസ്വാമികൾ നിരീശ്വരവാദിയാണ് എന്നൊരു വാദമുണ്ട്. പ്രച്ഛന്ന ബൗദ്ധൻ എന്നൊക്കെ വിളിക്കും. സംഭുജ്യ സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറയും, ഈശ്വരൻ ഇല്ലാന്നല്ല ആചാര്യസ്വാമികൾ നിഷേധിക്കുന്നത്, പിന്നെയോ ഈശ്വരനെ ഉള്ളൂ എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. ഈശ്വരനെ ഇല്ലെന്ന് നിഷേധിക്കുകയല്ല, ഈശ്വരനെ ഉള്ളു. ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ പ്രതീതങ്ങളാണ്, there are illusions. അങ്ങനെ പ്രതീതങ്ങളായവയിലെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പ്രപഞ്ച പ്രകടനങ്ങളിലെ സത്ത തേടി ചെന്നാൽ, ഉണ്മ തേടി ചെന്നാൽ ഈശ്വരനിലെത്തും. ഇതാണ് വസ്തുത. ഇതിന്റെ പ്രായോഗികതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ചിന്തിച്ചുറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എന്റെ ജന്മനാള് തൊട്ട് till date, അത് നോക്കിയിട്ട് നമ്മൾ വയസ്സൊക്കെ പറഞ്ഞോളേ, എത്ര വയസ്സായി, മറുപടി ഒന്നും പറയണ്ട കേട്ടോ. ജനിച്ച നാള് തൊട്ട് എത്ര വർഷം കഴിഞ്ഞു വയസ്സ്, ഈ കാലത്തിനിടയ്ക്ക്, ഈ പ്രായത്തിനിടയ്ക്ക് എന്നൊക്കെ വലിയ വയയിൽ നമ്മൾ സംസാരിക്കില്ലേ. ഗൗരവപൂർവ്വം ആലോചിച്ചു നോക്കൂ, എന്തൊക്കെ വന്നുപോയി ഈ കാലത്തിനിടയ്ക്ക്, ഈ പ്രായത്തിനിടയ്ക്ക് എന്തൊക്കെ കണ്ടടക്കണു, എന്തൊക്കെ അനുഭവിച്ചിരിക്കണു എന്ന് നമ്മൾ പറയും. അത് വേണ്ടത്ര ആലോചിക്കണം. കണ്ടതൊന്നും ഇപ്പോ അതുപോലെ എന്തായാലും ഇല്ല. അനുഭവിച്ചതൊക്കെ അന്ന് അതിന് വളരെ തീവ്രത ഉണ്ടായിരുന്നു, അന്ന് അതിന് വളരെ തീവ്രത ഉണ്ടായിരുന്നു, ഇന്ന് എന്തായാലും അത്രയൊന്നും കൊടുക്കില്ല. ചിലർക്ക് പിന്നെ ഇത് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കാൻ ഒരു ഇഷ്ടമാണ്. ഞാനായതുകൊണ്ടാ എന്നിങ്ങനെ കൊണ്ടുനടക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അവര് പോലും അന്ന് കൊടുത്ത മൂല്യം എന്തായാലും ഇന്ന് കൊടുക്കണില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഇവിടെ ഒരു ഗൗരവ പരീക്ഷയിൽ, ഗൗരവ പരീക്ഷ, ആ പ്രയോഗം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. എത്രത്തോളം സീരിയസ് ആണ് ഓരോന്നിനെ കുറിച്ചും അസസ് ചെയ്ത് നോക്കുമ്പോൾ ഗൗരവ പരീക്ഷ. ഈ ഗൗരവ പരീക്ഷയിൽ ഒരേ ഒരു ഘടകത്തിന് മാത്രമേ മാർക്കുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. ഗൗരവമുള്ളൂ, കേട്ടില്ലേ? അതെന്താ? അത് അനുഭവങ്ങളൊക്കെ വന്നുപോയി, ഒരുപാട് പ്രതിഭാസങ്ങൾ വന്നുപോയി, ഇന്നും ഉള്ളത് ഞാൻ മാത്രം. അതിന്റെ ഗൗരവത്തെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാണ് പ്രായോഗികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിചാര ബോധ്യം, ഇങ്ങനെ വിചാരം ചെയ്ത് നേടുന്ന ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം മുൻനിർത്തി whatever comes to you, എന്തൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുവോ, നാളെ മറ്റന്നാൾ എന്തൊക്കെ വരാനിരിക്കുന്നുവോ, അതിനും അർഹമായ മൂല്യം മാത്രമേ നൽകൂ എന്ന് തീരുമാനിക്കണം. അതിന്റെ അക്കൗണ്ടിൽ സ്വന്തം മൂല്യം കുറച്ചു കാണില്ല എന്ന്, അതിന്റെ അക്കൗണ്ടിൽ അവനവനെ അഥവാ അവളവളെ നിസ്സാരനാക്കി കളയില്ല, നിസ്സഹായയാക്കി കളയില്ല എന്ന് തീരുമാനിക്കും.

0: ഉപയോഗിക്കണം. കേട്ടില്ലേ, ആത്മബോധം നേടിയെടുക്കുന്നത് ധീരന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ധീരത നേടേണ്ടതാകട്ടെ. ആത്മബലം ഉണർത്തിയിട്ടാണ് ഈ ഒരു വിഷയത്തിൽ പഠനം ആരംഭിക്കുന്നവർ അവരവരെ കുറിച്ച് പുലർത്തി പോന്നിട്ടുള്ള ധാരണകളെ തിരുത്തിക്കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അന്നും ഇന്നും അതുകൊണ്ടെന്നും ഉള്ളതായിരിക്കുന്ന തത്വം ഞാനാകയാൽ ആ ഞാനിനെ സംബന്ധിക്കുന്ന കാര്യമാണ് സച്ചിന്തനത്തിൽ പ്രമുഖം പ്രസക്തം. സത്തിനെയാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. എന്താ സത്ത് എന്ന് പറഞ്ഞാൽ? സത്ത് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ഇന്നലെയുള്ളത്, ഇന്നുള്ളത്, നാളെയും ഉള്ളതായിരിക്കുന്നത് ആണ് സത്ത്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഞാനേ ആവാൻ തരുള്ളൂ. ഞാനിനെ കുറിച്ച് ഇപ്പോൾ കുറെ മിഥ്യാധാരണകളുണ്ട്, അതൊക്കെ നിരാകരിക്കാനാണ് നാം പഠിക്കേണ്ടത്. ഇത്രയും മനസ്സിലായില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
3: ഫ്രഷ്
2: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും

0: സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഞ്ച് സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷിപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2-5 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 ഉയർന്ന് 77,569 നിഫ്റ്റി 244 നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 ഗ്രാമിന് 13,275 ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. ജൂലൈ 1 എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാ ദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാ ദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൌരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽ.

0: ഉറപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments, the excellence of our work and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എം എൽ എ മാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.

0: Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
1: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐ ടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. രണ്ടര പതിറ്റാണ്ടിനുശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ജിതിൻ ജെയസ് ആണ്. അദ്ദേഹം ഇന്ന് അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഈ അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ടത്?
2: പി എസ് സിയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം വലിയ മാറ്റമൊന്നുമില്ലാതെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അന്തരീക്ഷത്തിലെ പാളികൾ. മറ്റ് പല ടോപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തായിട്ട് കുറേ പുതിയ പുതിയ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കുമ്പോഴും വലിയ മാറ്റമില്ലാതെ ഏകദേശം ഒരു 5 വർഷത്തിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലും ഒരു വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്, ജെറ്റ് വിമാനം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഏകദേശം 4-5 വർഷത്തിന് മുന്നേ ഉള്ള അതേ പാറ്റേണിലാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം എളുപ്പമുള്ള ടോപ്പിക്കാണ്.

0: കൂടാതെ സ്കൂൾ ക്ലാസ്സുകളിൽ 8-9 ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അതായത് ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിയുടേതായിട്ടുള്ള മെമ്മറി പവറിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് കൂടുതലും ചോദിക്കുന്നത്. അത്രത്തോളം സിമ്പിളായിട്ട് ടോപ്പിക്കാണ്. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത്
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് ചിത്രകലയിലെ വിസ്മയങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയുന്നത് സാധാരണ നമ്മൾ കൈവച്ചൊക്കെയാണ് പെയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ താരങ്ങൾ കൈവച്ച് മാത്രമല്ല കാലുകൾ കൊണ്ടുവരെ വിസ്മയങ്ങൾ തീർക്കുന്ന, ചിത്രകലയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന കുട്ടിത്താരങ്ങളാണ് ഇന്ന് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ആ 3 താരങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
3: നമസ്കാരം.
0: അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സാധാരണ രീതിയിലല്ല 3 കുട്ടികളാണ് ഒരുമിച്ച് എത്തുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ പതുക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ഋതിക രാഹുൽ.
4: എന്റെ പേര് ഗൗരി നന്ദ.
5: എന്റെ പേര് അനുരാഗ്.
0: യെസ്. അപ്പൊ ഈ 3 താരങ്ങളും വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ്. അപ്പോ ഈ ഗൗരിയിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ആ ഒരു വേൾഡ് റെക്കോർഡ്, അതിനെ പറ്റി ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ?
3: വേൾഡ് റെക്കോർഡ് ഞങ്ങളുടെ സാറ് 66 വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തത് ഞങ്ങൾക്കും കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അതെങ്ങനെ

0: ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത്. പിന്നെ ഞങ്ങൾക്ക് സാറ് ഒരു വർഷത്തോളം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പം സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
1: സാറിന്റെ പേരെന്താണ്?
0: അനിവർണ്ണ.
1: അനിവർണം, അനി എന്നാണ് സാറിന്റെ പേരല്ലേ? അപ്പൊ സ്കൂളിന്റെ പേരാണ്
0: വർണ്ണം ചിത്രരേഖ.
1: വർണ്ണം ചിത്രരേഖ എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടി താരങ്ങളാണ്, രണ്ട് മിടുക്കികളും ഒരു മിടുക്കനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പൊ ഈ ഒരു പെയിന്റിങ്ങിൽ ഈ ഒരു എന്താ പറയാ, കാലുകൾ കൊണ്ട് വരയ്ക്കാം എന്നുള്ളതൊക്കെ സാറിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു?
0: സാറ് ഓരോ കാറ്റഗറി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തതാണ് ഈ കാല് വെച്ചിട്ടുള്ളത്.
1: യെസ്. അപ്പൊ മൂന്ന് പേർക്കും വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനുരാഗിന് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്?
2: എനിക്ക് ഏഷ്യൻ വേൾഡ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്, URF വേൾഡ് റെക്കോർഡ്,
1: അതെ ഇത്രയാണ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിസ്സാരമായിട്ട് അനുരാഗ് പറയണം, പക്ഷെ വേൾഡ് റെക്കോർഡുകളാണ്. അപ്പൊ എന്തായാലും അനുരാഗ് മിടുക്കനായിട്ടുള്ള ഒരു കലാകാരനാണ് അനുരാഗ്. അപ്പൊ അനുരാഗിന്റെ റെക്കോർഡ്സിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഋതികയിലേക്ക് വരുമ്പോ ഏതൊക്കെ റെക്കോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്?
3: എനിക്ക് URF വേൾഡ് റെക്കോർഡും ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡും ഏഷ്യൻ വേൾഡ് റെക്കോർഡും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്.
1: യെസ്. അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഏതൊക്കെയാണ്?
0: എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്, അമേരിക്കൻ, URF, ബ്രിട്ടീഷ്, ഏഷ്യൻ റെക്കോർഡ്.
1: യെസ്. അപ്പൊ ഈ അങ്ങനെ 5 റെക്കോർഡ്സുകളാണ് അങ്ങനെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ചിത്രകലയിലെ അതുല്യ കലാകാരന്മാരായിക്കൊണ്ടിരിക്കുന്ന നല്ല മൂന്ന് കുട്ടികളാണ്, ചുണക്കുട്ടികളാണ് വന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരിലേക്ക് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ അനിവർണം സാറിനെ പറ്റിയാണ്. അപ്പൊ സാർ എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നത്? അപ്പൊ വളരെ കൂളായിട്ടുള്ളൊരു സാറാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പെയിൻറ്റിങ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു, നല്ല രസമായിട്ടാണ്, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അനി സാർ നിങ്ങളോടുള്ള ഒരു അപ്രോച്ചൊക്കെ എങ്ങനെയാണ്?
0: സാറ് നല്ല ഫണ്ണായിട്ടാണ് പഠിപ്പിക്കുന്നത്. സാറ് ഫൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് തോന്നും, നല്ല രീതിയിലാണ് പഠിക്കുന്നത്.
1: നല്ല രീതിയിൽ. അപ്പൊ അനുരാഗിന് എന്തോ പറയാനുണ്ട്, വേറെന്തോ, എന്താണ് സാറിനെ പറ്റി?
2: സാറ് പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കെല്ലാം പാട്ടും പാടി തമാശയും പറഞ്ഞ് എല്ലാം ചെയ്തോട്ടാണ് പഠിപ്പിക്കുന്നത്.
1: അതെ, സാറൊരു സകലകല വല്ലഭനാണല്ലോ, പാട്ടൊക്കെ പാടി നല്ല രസമായിട്ടാണ്,
0: കോമഡി.
1: അതെ, ഭയങ്കര കോമഡിയാണ്, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറടിക്കത്തോന്നുമില്ല. ഇപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് ഫ്രീ പീരീഡ് ഒക്കെ ആവണമെങ്കിൽ സമ്മതിക്കുകയൊക്കെ ചെയ്യാം അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഫണ്ണായിട്ടൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റെക്കോർഡ്സ്. ഇപ്പൊ സാറിനെ പറ്റി പറയുമ്പോൾ സാറിന് എത്ര റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്?
0: സാറിന് ടോട്ടലി 66, സ്കൂളിനായിട്ട് 666.
1: അതെ, 666. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ കുട്ടി താരങ്ങളെ കൂടി സാർ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഋതികയ്ക്ക് എന്താണ് അനി സാറിനെ പറ്റി പറയാനുള്ളത്?
3: സാറ് ഭയങ്കര കോമഡിയാണ്, പാട്ടൊക്കെ പാടും, അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പടം വരയ്ക്കാനൊക്കെ ഭയങ്കര തോന്നാറൊക്കെ ഉണ്ട്.
1: അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനുസരണത്തിന്റെ കീഴിലാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെയിന്റിങ്ങിനോട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെറുതിലെ തന്നെ പെയിന്റിങ് നിങ്ങൾ അങ്ങനെ ചിത്രരചന ചെയ്യാറുണ്ടോ?
0: വീട്ടില് ഭിത്തിയിലൊക്കെ വരയ്ക്കാറുണ്ട്,
1: സ്വാഭാവികം. അപ്പൊ അതില് ആദ്യമായിട്ട് ഇപ്പോ എന്റെ മകൾക്ക് ഇന്ന രീതിയിൽ വരയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആരാണ്?
0: അമ്മയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ സാറിനെ വിളിച്ച് ക്ലാസ് തുടങ്ങി, എന്റെ വീട്ടിലാണ് ക്ലാസ് തുടങ്ങിയത്.
1: അനുരാഗ് ആരാണ്? അമ്മയാണോ അച്ഛനാണോ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും?
2: രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും, ഏറ്റവും കൂടുതൽ അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഗൗരിയാന്തക്കയുടെ വീട്ടിലെ ക്ലാസ് തുടങ്ങുന്നപ്പോ ഞങ്ങൾ മൂന്നുപേരെ ഒരുമിച്ചാണ് ചേർന്നത്. അങ്ങനെ
1: വളരെ പ്രൗഡായിട്ടാണ് അനുരാഗ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋതികയ്ക്ക് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഫാമിലി?
3: വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, കൂടുതലും അമ്മയായിരുന്നു സപ്പോർട്ട്.
1: കൂടുതലും അമ്മയാണ്. അപ്പൊ എല്ലാവരുടെയും അമ്മമാരാണ് ഇങ്ങനെ നിങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇൻ കേസിൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഇല്ലേ ഇതില് പഠിക്കണം, ഇത് കൂടുതൽ പഠിക്കണം, ഇതിന്റെ സാധ്യതകൾ അറിയണം എന്നൊക്കെ ഒരു താല്പര്യം ഇല്ലേ?
0: നല്ല രീതിയിലുണ്ട്.
1: അതെ. അപ്പൊ ഇത് തുടക്കകാലത്ത് വീട്ടിലെ അമ്മയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണോ ഈ ഒരു പെയിന്റിങ്ങിലേക്ക് എത്തിയത്, അതോ സ്വന്തമായിട്ട് ഒരു ആഗ്രഹം കൊണ്ടാണോ?
0: അല്ല, സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു.
1: അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് അമ്മയും കൂടി നിന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണോ അതോ ജാടയാണോ ഋതിക?
3: പ്രൗഡാണ്,
1: പ്രൗഡാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ്, ഇത്രയും ലെവലൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ഭയങ്കര സപ്പോർട്ടാണോ, ഒരു റെസ്പെക്ട് ആണോ, അതോ നമ്മളെ ഒന്ന് മാറ്റി നിർത്താറൊക്കെ ഉണ്ടോ വളരെ ഫെയിം ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ ഉള്ള?
3: ഇല്ല, റെസ്പെക്ട് ഒക്കെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക്
1: റെസ്പെക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ റെയർ ആണല്ലേ. ഫ്രണ്ട്സിന് അനുരാഗിന് കിട്ടാറുണ്ടോ അങ്ങനെ റെസ്പെക്ട്?
2: റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, എല്ലാരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൂട്ടുകൂടി നടക്കുകയാണ്.
1: അതെ. അപ്പൊ അനുരാഗ് പറയണം, അതൊന്നും ഫ്രണ്ട്സിന്റെ സർക്കിളിൽ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. എത്ര ലെവലുള്ള ആളാണെങ്കിലും ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ

0: ഹൃദയ കുട്ടിക്ക് ഒരു ഭാഗ്യമാണ് അല്ലേ, ഒരു റെസ്പെക്ട് ഒക്കെ കൊടുക്കാറുണ്ട് ഗൗരിക്ക്. എങ്ങനെയാണ്?
1: എനിക്ക് സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ട്.
0: അതിപ്പോ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഇനിയും അച്ചീവ് ചെയ്യണോന്നൊക്കെ?
1: പറയാറുണ്ട്.
0: യെസ്. അപ്പൊ നിങ്ങളുടെ ഒരു മാന്ത്രികത നിലനിൽക്കുന്നത് ഈ ഒരു ബ്രഷിലും പെയിന്റിങ്ങിലും ഒക്കെ ആണല്ലേ. അപ്പൊ ഞാനൊരു ഫണ്ണായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അനുരാഗ്. ആദ്യം അത് സ്കോർ ചെയ്യുന്നത് അനുരാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതായത് അനുരാഗിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രഷ് അല്ലേ, അപ്പൊ ആ ഒരു ബ്രഷ് എപ്പോഴും അനുരാഗ് യൂസ് ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ടോ?
2: ഉപയോഗിക്കാറൊക്കെയുണ്ട്. ഇപ്പൊ ക്ലാസ് വരുമ്പോഴും പിന്നെ സമയം കിട്ടാറുള്ളപ്പോഴും വരയ്ക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോഴെല്ലാം ബ്രഷിന്റെ ഒരു ഇത് വെച്ചോക്കാണെങ്കിൽ പുതിയത് വാങ്ങണം, പക്ഷെ എന്നാലും നശിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്.
0: യെസ്. അപ്പൊ ഞാൻ അറിഞ്ഞ അറിവ് അതല്ലല്ലോ അനുരാഗ്. അനുരാഗ് വല്ലപ്പോഴേ ബ്രഷ് എടുക്കാറുള്ളു, ബ്രഷ് തന്നെ ചോദിക്കും ഒന്ന് എന്നെ ഉപയോഗിക്കുമെന്ന്. യെസ്. അപ്പൊ അനുരാഗ് കുറച്ച് നമുക്ക് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു ബോയാണ്. അനുരാഗിന്റെ ബ്രഷിന്റെ ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അനുരാഗിനെ പറ്റി പറയുന്നത്?
2: എന്നെ പറ്റി പറയുന്നത് ബ്രഷ് എന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ എടുക്കണം, എന്നാലും ഒരുപാട് ഉപയോഗിച്ച് ഇതാ ചീത്തയാക്കരുത് എന്നൊക്കെയാണ് ബ്രഷ് ഒക്കെ പറയാറുള്ളത്.
0: അതെ, റെക്കോർഡിസ്റ്റ് ആണ് നമ്മള് ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഒരു വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ് എങ്കിൽ പോലും ബ്രഷ് പറയാണ് എന്നെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അനുരാഗ് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാം ടൈമിൽ മാത്രമേ പേനയും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പാണ് നമ്മുടെ അനുരാഗം തോന്നല്ലേ ഗൗരി. അതപ്പോ ഗൗരി എങ്ങനെയാണ് ബ്രഷിന്, ഗൗരിയുടെ ബ്രഷിന് ജീവൻ വെച്ച് കഴിഞ്ഞാൽ ഗൗരിയെ പറ്റി എന്തായിരിക്കും പറയുന്നത്?
1: എപ്പോഴും ഞാൻ പടം വരയ്ക്കാറുണ്ട്, ഫ്രീ കിട്ടുമ്പോഴൊക്കെ വരയ്ക്കും. എന്താ എപ്പോഴും ഉപയോഗിക്കാതെ ഇടയ്ക്ക് റെസ്റ്റ് തരണേന്നായിരിക്കും ചിലപ്പോ പറയുന്നത്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിക്കുട്ടി എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അവര് ഫ്രീ ടൈമിലൊക്കെ. ഋതിക എങ്ങനെയാണ്?
3: ഞാൻ സാറ്റർഡേയും സൺഡേ ഒക്കെയാണ്, കിട്ടുന്ന സമയത്തൊക്കെ പടം വരയ്ക്കാൻ ശ്രമിക്കും.
0: യെസ്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരു പഠനം കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നതും പെയിന്റിംഗ് ആണ് അല്ലെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് ഋതികക്ക് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ?
3: എനിക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്.
0: അപ്പൊ നമ്മുടെ ഗൗരിക്കുട്ടിക്കോ?
1: എനിക്കും സ്പോർട്സിലാണ് താല്പര്യം, പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രോയിങ് ആണ് എന്റെ ഫേവറേറ്റ് ഡ്രോയിങ്.
0: അനുരാഗിന് എങ്ങനെയാണ്?
2: എനിക്ക് സ്പോർട്സ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് അതും ചെയ്യും, പിന്നെ ഇത് ആർട്ടിലൊക്കെ
0: താല്പര്യം. അതെ, പെയിന്റിംഗ് ആണ് എന്നാലും മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ മിടുക്കി മിടുക്കന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഈ വേൾഡ് റെക്കോർഡിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് റെക്കോർഡ് ടൈമിൽ എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ടൈമില്?
2: എന്റെ ഗ്രൂപ്പിലായിട്ട് 31 പേരുണ്ടായിരുന്നു.
0: അതെ. അപ്പൊ അനുരാഗ് ഒരു വേറെ കാറ്റഗറി ആണ്. അപ്പൊ അതുകൊണ്ട് അനുരാഗിന്റെ സ്പെസിഫൈ ചെയ്തിരുന്ന എന്തായിരുന്നു, രണ്ട് കൈകൾ ഉപയോഗിച്ചല്ലേ,
2: രണ്ട് കൈവിരൽ കൊണ്ട് പടം വരയ്ക്കുക, പെയിന്റ് ചെയ്യുക.
0: അതെ. അപ്പൊ അത് ഈ രണ്ട് കൈ വെച്ച് ഒരുപോലെ വരയ്ക്കണം അല്ലേ?
2: ഒരുപോലെ വരയ്ക്കണം.
0: കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
2: ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് പഠിച്ചെടുത്ത് വരച്ചതാണ്.
0: തുടക്ക സമയത്ത് ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുരാഗ് ഫേസ് ചെയ്തിട്ടുള്ളത് രണ്ട് കൈ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ?
2: ആദ്യം ഒന്നും വർക്ക് ആവത്തില്ല, ഒരു കൈ മാത്രമായിട്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു പറഞ്ഞ് രണ്ട് കൈ ഒരുമിച്ച് ചെയ്യുകയും ഇടയ്ക്കൊക്കെ തെറ്റാറുമുണ്ട്, അത് സാറ് തിരുത്തി തരികയും എല്ലാം ചെയ്യുന്നുണ്ട്.
0: അതെ അല്ലേ. അപ്പൊ സാറിന്റെ ഒരു സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് നിന്ന്. ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഇതൊന്നും മാറി വേണ്ട, സ്കിപ്പ് ചെയ്യാം, ഇതൊന്നും വേണ്ടെന്ന് തോന്നിയോ?
2: അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, സാറെല്ലാം സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്.
0: ഫുൾ സപ്പോർട്ടാണ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അനുരാഗ് അത് ആ ഒരു ലെവൽ ക്രോസ് ചെയ്ത് ഇപ്പോൾ ആ ഒരു വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഋതികയിലേക്കും ഗൗരിയിലേക്കും വരുമ്പോ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു വേൾഡ് റെക്കോർഡ് ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ടൈമില്?
1: ഞങ്ങൾക്ക് 46 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാറ്റഗറി ചെയ്യാനായിട്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, ഞങ്ങൾക്ക് ബാലൻസ് ഒന്നും കിട്ടിയില്ല, കാലുകൊണ്ടായിരുന്നു വരച്ചത്. പിന്നെ സാറിന്റെ ആ ഒരു പ്രാക്ടീസ് ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് അത് സക്സസ് ചെയ്യാൻ പറ്റി.
0: അതെ. അപ്പൊ കാലുകൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ കൈ വെച്ച് വരയ്ക്കുന്ന തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണ വരയ്ക്കുന്ന ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്മ അച്ഛൻ ഒരു കുട്ടി അതൊക്കെ എനിക്ക് വരയ്ക്കാറിയോ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനൊക്കെ കാല് വെച്ച് വരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതയൊക്കെ പറ്റുമ്പോൾ സാറ് വഴക്കു പറയാറുണ്ടോ അതോ ട്രെയിൻ ചെയ്യിപ്പിക്കാണോ?
1: ട്രെയിൻ ചെയ്യിപ്പിക്കായിരുന്നു, സാറ് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല.
0: അതെ. ഋതികക്ക് എങ്ങനെയാണ്?
3: ഭയങ്കര സപ്പോർട്ടാണ് സാർ.
0: അതെ അല്ല. അപ്പൊ ഋതികയും ഗൗരിയും ഏകദേശം ഒരേ കാറ്റഗറിയിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഗൗരിക്ക് 4-ൽ അധികം റെക്കോർഡ്സ് ആണുള്ളത് അല്ലേ. അതെ. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ഒരു പാട്ട് പാടുന്നത്? മൂന്നുപേരോട് ഒരുമിച്ച് പാടാം. യെസ്. അപ്പൊ മൂന്നുപേരും കൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇതാ ഒരു പാട്ട് പാടാൻ പോവാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മൂന്ന് കുട്ടി താരങ്ങളാണ്. ചിത്രകലയിലെ വിസ്മയങ്ങൾ എന്ന് തന്നെ എടുത്ത് പറയാൻ സാധിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് കൂടിയായിട്ടുള്ള ഗൗരി, നന്ദ, റിതിക, അനുരാഗ്, ഈ മൂന്ന് കുട്ടികളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വെൽക്കം ചെയ്യാണ് അവരെ. അപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അനുരാഗിലേക്ക് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ചെറിയ പ്രായത്തിൽ അനുരാഗ് കുട്ടിയായിരുന്നപ്പോൾ ആദ്യം വരച്ച് തുടങ്ങുന്നത് എവിടെ നിന്നായിരുന്നു?
2: വീടുകളുടെ ഭിത്തിയിൽ, പിന്നെ കൊച്ചു ബുക്കുകൾ അന്നത്തൊക്കെ ആയിരുന്നു വരച്ചു തുടങ്ങുന്നത്.
1: അപ്പോൾ അമ്മ വഴക്ക് പറയാറുണ്ടോ?
2: ഇടയ്ക്കൊക്കെ അമ്മ വഴക്ക് പറയാറുണ്ട്. പക്ഷേ പിന്നെ പഴയ വീടുകൾ വീടാണ്
1: ആയിരുന്നു. അപ്പോൾ പഴയ വീടായിരുന്നു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ വരച്ചു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ചെറുതായിരുന്ന സമയത്ത് ആദ്യം അമ്മ വഴക്ക് പറഞ്ഞു, പിന്നീട് അനുരാഗിന് അതിന് എന്തോ ഒരു കഴിവുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്നാ ഇന്ന് ദ വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ട് അനുരാഗ് എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു അനുരാഗിന്റെ ഒരു യാത്രയുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ?
2: ആദ്യം വീട്ടിൽ നിന്ന് വരച്ചു തുടങ്ങി. പിന്നെ അമ്മ ക്ലാസ്സിൽ, ഡ്രോയിങ് ക്ലാസ്സിന് വിട്ട്, അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ക്രയോണിലാണ് തുടക്കമിടുന്നത്. അങ്ങനെ ക്രയോൺ വെച്ച് വരയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിന്റിങ്ങിലോട്ട് കടക്കുകയും ചെയ്യുന്നു. അതിൽ നല്ല, ഇപ്പോൾ പെയിന്റിങ് ആകുമ്പോൾ ആദ്യമൊന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇന്ന കളറാണെന്ന് മാത്രം അറിയാം. അപ്പോൾ അതെടുത്ത് മാത്രം ഇങ്ങനെ അടിക്കും, പിന്നെ സാർ തിരുത്തി തരും. അത് കഴിഞ്ഞ് പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെയാണ് കടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്.
1: ഒത്തിരി സന്തോഷമാണ് അല്ലേ? ആ ഒരു യാത്ര കേൾക്കുമ്പോൾ തന്നെ ചെറുതിലേ അമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു, പിന്നെ മനസ്സിലായി ആ അനുരാഗ് ഇതിൽ ഒരു മിടുക്കനാണ് എന്ന് മനസ്സിലായി. ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു, സാറുമായിട്ട് വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു പഠനം അല്ലേ. അത് കഴിഞ്ഞിട്ട് ദാ വേൾഡ് റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ പ്രൗഡായിട്ട് അനുരാഗ് ഇങ്ങനെ അനുരാഗിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗൗരി, അപ്പോൾ ആദ്യമായിട്ട് ഗൗരിക്ക് ഇപ്പോൾ നമ്മൾ അനുരാഗ് പറഞ്ഞ പോലെ തന്നെയായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കലാപരമായിട്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നൊരു പാതയുണ്ട്. അതിന് മുൻപ് ചിലപ്പോൾ വഴക്കൊക്കെ പറയും, ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് വീട്ടിൽ, കുത്തി വരയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കും. പിന്നീട് പിന്നീട് അവർക്ക് മനസ്സിലാവും, യെസ്, നമ്മുടെ കുട്ടി ഇതിലെന്തോ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യമായിട്ട് ഗൗരിക്ക് ഭിത്തിയിലൊക്കെ വരയ്ക്കാതെ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ വരയ്ക്കാതെ ആദ്യമായിട്ടൊരു ക്യാൻവാസും ബ്രഷും വാങ്ങി തന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഓർത്തെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ?
3: ആദ്യം ക്യാൻവാസൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വരച്ച് വരുന്നതെന്നുള്ളൊരു ഇത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വരച്ച് വരച്ച് പ്രാക്ടീസ് ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല. അതിനകത്ത് വരയ്ക്കുമ്പോൾ നല്ല സന്തോഷമാണ്. വലിയ ആർട്ടിസ്റ്റൊക്കെ വരച്ച് കണ്ട് കണ്ട് കൊതി ഉണ്ടായിരുന്നു ഇതിനകത്ത് വരയ്ക്കണമെന്ന്. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ട്, ഇപ്പൊ അതിനകത്താണ് വരയ്ക്കുന്നത്.
1: അതെ. അപ്പൊ ഈ ക്യാൻവാസ് ആദ്യമായിട്ട് ഗൗരിക്ക് എന്നാണ് കിട്ടുന്നത്?
3: ഇപ്പൊ കുറച്ച് നാളായി, ഈ വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറെ ക്യാൻവാസ് ഇപ്പൊ വീട്ടിലുണ്ട്. അതിനകത്താണ് പിന്നെ പിക്ചേഴ്സ് വരച്ച് ഭിത്തിയിൽ വെക്കും.
1: യെസ്, അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു കണ്ണുകളിലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് കാണാം. കാര്യം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത്, ക്യാൻവാസ്, ബ്രഷ്, പെയിന്റിങ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഋതിക കുട്ടിക്ക് പറയാനുള്ളത്, ഋതിക കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, ക്യാൻവാസ് ആദ്യം കൈ കിട്ടുമ്പോൾ ആദ്യമായിട്ട് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു പിക്ക് ഏതായിരിക്കും, എന്തായിരിക്കും വരയ്ക്കാൻ ആഗ്രഹം?
4: എനിക്ക് കൃഷ്ണനെ വരയ്ക്കാനാണ് ഇഷ്ടം. ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമാണ് കൃഷ്ണൻ.
1: അതെ. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ കൃഷ്ണനെ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ ഋതികയ്ക്ക് എങ്ങനെ ഉണ്ടോ?
4: ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, പിന്നെ പിന്നെ വരച്ച് റെഡിയാകുന്നു.
1: അതെ. അപ്പൊ ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ ചേർക്കണം കൃഷ്ണന്റെയൊക്കെ രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ കലാകാരായിട്ടുണ്ടെങ്കിൽ, ഒരു ചിത്രകലയിലെ വിദഗ്ധരായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ നിറങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് കൃഷ്ണനെ വരയ്ക്കാനാണ് നമ്മുടെ ഋതിക കുട്ടിക്ക് ഇഷ്ടം. ഗൗരിക്ക് ആ ഒരു ക്യാൻവാസ് കിട്ടിയാൽ ആദ്യം വരയ്ക്കാൻ ഇഷ്ടമുള്ളത് ഏതായിരിക്കും?
3: എനിക്ക് നേച്ചറാണ് ഇഷ്ടം.
1: നേച്ചറാണ് കൂടുതൽ ഇഷ്ടം.
3: എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട്
1: വരയ്ക്കാലോ. അനുരാഗിന് ഏതായിരിക്കും?
2: എനിക്ക് മനസ്സിൽ വരുന്നത് ഇപ്പോൾ വരയ്ക്കാനാണ് ഇഷ്ടം. മനസ്സിൽ തോന്നുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത്.
1: മിടുക്കൻ, മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കൂടുതലും നോക്കി വരയ്ക്കുന്നതാണോ അതോ മൈൻഡിൽ, ഇപ്പോൾ നമ്മുടെ അനുരാഗ് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ തോന്നുന്നത് വരയ്ക്കാനൊരു ശ്രമം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് കറക്റ്റില് നമ്മുടെ ആ ഒരു ക്യാൻവാസിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ഗൗരി?
3: ഇല്ല, അങ്ങനെ സാധിക്കത്തില്ല. ഏകദേശം ആ ഒരു രൂപമൊക്കെ കിട്ടും.
1: അതെ, അപ്പൊ അൻ്റെ കുറച്ചുകൂടി ബ്രില്യൻ്റ് ആണെന്ന് തോന്നുന്നു. മനസ്സിൽ തോന്നുന്നതൊക്കെ വരയ്ക്കാൻ സാധിക്കും തോന്നുന്നു.
2: അപ്പൊ മനസ്സിലാക്കി
1: ശ്രമിക്കും എടുക്കാൻ. അപ്പൊ എന്തായാലും ആ ഒരു ശ്രമം കറക്റ്റ് ആയിട്ട് തന്നെ പോകട്ടെ. അപ്പോ നമ്മുടെ ഗൗരി പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നോക്കിയൊക്കെ വരച്ച് ട്രെയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റിന് അത് കിട്ടുന്നത്. ഋതികയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അനുരാഗ് കുറച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കുകയാണ്, മിടുക്കനായിട്ട് അത് മനസ്സിലൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ ഈ ചിത്ര കലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള പിക്കുകളുണ്ട്. അപ്പൊ ആ പല പിക്കുകൾ നമ്മൾ കാണുമ്പോൾ ഒരു ജീവൻ തുടിക്കുന്ന രീതിയിൽ കാണാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, പക്ഷെ പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതിനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സംഭവം കറക്റ്റ് ഒരു എന്താ ഒരു പ്രകൃതിയുടെ ഒരു വർണ്ണനയാണെങ്കിൽ തന്നെയും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലൊക്കെ ചിലർ വരയ്ക്കാറുണ്ട്. അത്ര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെ ഈ ചിത്രകല അല്ലെങ്കിൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ജീവൻ തുടിക്കുന്ന രീതിയിൽ ഒരു പിക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾ ഏതായിരിക്കും വരയ്ക്കുന്നത്?
3: അമ്മയുടെ ആയിരിക്കും വരയ്ക്കുന്നത്, കാരണം ഇതിന് കൂടുതൽ സപ്പോർട്ട് തരുന്നത് അമ്മയല്ലേ. അപ്പം ആദ്യം അമ്മയുടെ ഫോട്ടോ.
1: അതെ അതെ, അപ്പൊ മിടുക്കി അമ്മയുടെ പിക്കായിരിക്കും ആദ്യം വരയ്ക്കുന്നത്. ഋതിക ഏതായിരിക്കും?
4: ഞാൻ ഫാമിലിയുടെ ആയിരിക്കും.
1: ഫാമിലി, ഫുൾ ഫാമിലിയാണ്, ആർക്കും പരാതി ഒന്നും വേണ്ട, എല്ലാവരുടെയും പിക്ക് വരയ്ക്കും എന്നുള്ളത്. അനുരാഗ്, കുറച്ച് വ്യത്യസ്തനായ ഒരു ആൻസർ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായിരിക്കും വരയ്ക്കുന്നത് ആദ്യം?
2: ഞാൻ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്ന ഒരു പടം വരയ്ക്കാൻ.
1: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അനുരാഗ് ഫാമിലിയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയുടെ പിക്ക് ആദ്യം വരയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മിടുക്കനായിട്ടുള്ള അനുരാഗും മിടുക്കികളായിട്ടുള്ള ഗൗരി നന്ദയും ഋതികയും ഇങ്ങനെ ചിത്രരചനയെ പറ്റിയും അവരുടെ കഴിവുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫൺ, ഒരു റാപ്പിഡ് എന്ന രീതിയിൽ ഒരു ചോദ്യം, കുറച്ച് ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ തരണം കേട്ടോ. അപ്പൊ ഞാനിത് ചിത്രകലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കാം. ഒരു ക്യൂട്ടായിട്ടുള്ള റിപ്ലേസ് അല്ല, പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിറമാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ബ്രഷ് ആണോ ഇഷ്ടം?
4: എനിക്ക് ഏറ്റവും ഇഷ്ടം നിറമാണ്.
1: നിറമാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് നിറം ഇഷ്ടപ്പെടാൻ? എന്തുകൊണ്ടാണ്?
4: ബ്രഷ് ഇഷ്ടമാണ്, പക്ഷെ ബ്രഷ് ഇല്ലെങ്കിലും നമുക്ക് കൈ വെച്ചായാലും നിറങ്ങൾ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതിൽ കൂടുതൽ കുറെ കളറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കളറാണ്.
1: അതെ അതെ, അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ബ്രഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, പക്ഷെ നിറങ്ങൾ ഉണ്ടെങ്കിലേ അത് കറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും അല്ലെ മിടി. അപ്പൊ ഈ നിറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഋതികയ്ക്ക് ഇഷ്ടമുള്ള ഒരു നിറം ഏതായിരിക്കും?
4: എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് ആണ്.
1: പിങ്ക് ഷെയ്ഡ് ആണ്, അല്ലെങ്കിലും ഗേൾസിന് പിങ്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഋതിക പറയണം അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ഗൗരിക്ക് എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറം ഏതാണ്?
3: എനിക്കും പിങ്ക് ആണ്.
1: പിങ്ക് ആണ്. അനുരാഗിന് എങ്ങനെയാണ്?
2: എനിക്ക് റെഡ്.
1: റെഡ് ആണ് ഇഷ്ടം. അതെ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നിറം ഈ ഒരു, ഇപ്പൊ അനുരാഗിന് ഇഷ്ടമുള്ളത് റെഡ് ഷെയ്ഡുള്ള നിറമാണ്. അപ്പൊ ഈ നിറം വെച്ചിട്ടാണോ കൂടുതലും പിക്സ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്?
2: അല്ല, എല്ലാ കളറും വെച്ചും വരയ്ക്കാറുണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ എന്തുവാ കൂട്ടുന്നത് റെഡ് കളർ വെച്ച് എല്ലാത്തിനും കൊടുക്കാൻ ശ്രമിക്കുന്നത്.
1: അതെ, മിക്സ് ചെയ്യുന്നത് അല്ലെ, മിക്സ് ചെയ്ത് ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അപ്പൊ അനുരാഗ്, ഈ നിറങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള നിറം റെഡാണ്, പക്ഷെ നമ്മൾ കൂടുതലും പെയിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അധികം യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതായിരിക്കും?
2: പച്ച, വെള്ള നിറം, അതൊക്കെ എടുക്കും.
1: അതെ അതെ, ഗ്രീനും വൈറ്റും ആണ് മിക്സ് ചെയ്ത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഗൗരി ഏതായിരിക്കും കൂടുതൽ?
3: ഗ്രീൻ ആണ്.
1: ഗ്രീൻ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ വരുന്നത്? കൂടുതൽ നേച്ചർ റിലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഗ്രീൻ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അതെ, അപ്പൊ അങ്ങനെ ഗ്രീൻ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ ഗൗരിയോടാണ്, മഴയാണോ അതോ മഴവില്ലാണോ വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
3: മഴവില്ലാണ് ഇഷ്ടം.
1: മഴവില്ലാണ്, കാര്യം മഴ വരയ്ക്കാൻ കുറച്ച് പാടാണല്ലേ.
3: മഴവില്ലാകുമ്പോഴത്തേക്ക് ഏഴ് കളറും കൂടെ മിക്സ് ചെയ്ത്
1: വരയ്ക്കാന്നുള്ള. അപ്പൊ അനുരാഗിന് എങ്ങനെയാണ്? മഴയാണോ വരയ്ക്കാൻ ഇഷ്ടം അതോ മഴവില്ലാണോ?
2: മഴവില്ലാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം.
1: യെസ്. അപ്പൊ റേറെ അനുരാഗ് ഞാൻ ചോദിച്ചോട്ടെ, മനസ്സിൽ തോന്നുന്ന ഇഷ്ടം തോന്നുന്നു മഴവിലിനോടാണോ ഇഷ്ടം അതോ മഴയോടാണോ ഇഷ്ടം?
2: രണ്ടും ഇഷ്ടമാണ്.
1: വരയ്ക്കാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് മഴവില് ചൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അന്ന് മഴയൊന്ന് വരച്ചു നോക്കണം, എന്ത് ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ മഴ നിങ്ങൾ വരയ്ക്കുന്ന കണ്ടാ നോർമൽ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഡോട്ടായിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കും കുറച്ചും കൂടെ എന്താ പറയുക അതിലൊരു ഒരു പുതുമ കൊണ്ടുവരാൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അപ്പൊ മഴയൊക്കെ വരയ്ക്കണം കേട്ടോ അനുരാഗ്, ശ്രമിക്കില്ലേ? അതെ, ശ്രമിക്കും. ക്യാൻവാസിൽ പിക്സ് വരയ്ക്കാനാണോ ഇഷ്ടം അതോ മതിലുകളിലൊക്കെ വരയ്ക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ ഭിത്തിയിലൊക്കെ വരയ്ക്കാനാണോ ഇഷ്ടം? ഇൻട്രസ്റ്റ് കൂടുതൽ ഏതാണെന്നാണ് എന്റെ ചോദ്യം.
3: രണ്ടും ഇഷ്ടമാണ്.
1: രണ്ടും ഇഷ്ടമാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളൊക്കെ അത്യാവശ്യം ഏത് സ്റ്റാൻഡേർഡിലാണ് ഗൗരി പഠിക്കുന്നത്?
3: ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത്.
1: ടെൻത്തിലാണ് പഠിക്കുന്നത്.
2: ഞാൻ എയ്റ്റില്.
1: യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നതും വീട്ടിലെ ഭിത്തിയിൽ വരയ്ക്കുന്ന പ്രായമൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു. പക്ഷെ എങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്യാൻവാസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വരയ്ക്കണം എന്ന് തോന്നാറില്ലേ?
3: കിട്ടത്തില്ല, വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് വരയ്ക്കാൻ സമ്മതിക്കും.
1: സമ്മതിക്കും. അതെ. അപ്പൊ എന്തായാലും വീട് ആ ഒരു ഒരു ഭിത്തി മോശമാക്കാത്തത് കൊണ്ട് വരയ്ക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും ക്യാൻവാസിലേക്കാൾ കൂടുതലും ഇഷ്ടം വരയ്ക്കാൻ ആ ഒരു ഭിത്തിയിലും അങ്ങനെയൊക്കെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടമല്ല. ഈ നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾ ഈ ഒരു ക്യാൻവാസ് ഒക്കെ കിട്ടുന്നതിന് മുൻപ് നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ വരച്ചിട്ടില്ലേ? അപ്പൊ അതിൽ ആദ്യമൊക്കെ വരച്ചത് ഏതൊക്കെ പിക്കായിരിക്കും അനുരാഗ് വരച്ചിട്ടുള്ളത്?
2: ഇപ്പൊ കാർട്ടൂൺസ് ആനിമീൻസ് അതൊക്കെ വരയ്ക്കും. പിന്നെ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ ആകുമ്പോ ക്ലാസ് ഇരുന്നൊക്കെ വരയ്ക്കാനൊക്കെ ഇതാകും.
1: അതെ, അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും?
2: ടീച്ചേഴ്സ്
1: അതെ ഉക്കടച്ചു എന്നൊക്കെ പറയാം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഈ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇതൊരു കഴിവ് ഉണ്ട് അല്ലെ, റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്, സപ്പോർട്ടീവ് ഒക്കെ ആണോ?
2: എല്ലാ ടീച്ചറും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു.
1: അതെ, ഇപ്പൊ ഏത് സ്കൂളിലാണ് അനുരാഗ് പഠിക്കുന്നത്?
2: ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ അവിടെ ക്ലാസ് ടീച്ചർ ആരാണ് അനുരാഗിന്റെ?
2: ഞാൻ സെവന്ത് പഠിച്ചപ്പോ ആശാറാണി ടീച്ചറാണ്. ഇപ്പൊ എയ്റ്റ് പഠിക്കുമ്പോ റീന ടീച്ചർ.
1: റീന ടീച്ചറാണ്. അപ്പൊ ഈ രണ്ട് ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ബുക്കടച്ച് വേടാന്ന് പറയാറുണ്ടോ?
2: ഇപ്പൊ എയ്റ്റ് കയറിയിട്ട് അങ്ങനെ ഇല്ല.
1: ഇല്ല എന്ന് വെച്ചാൽ
2: വരയ്ക്കാറില്ല, ടെസ്റ്റിലൊന്നും അത്രയ്ക്ക് വരയ്ക്കാറില്ല. നീറ്റായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പൊ
1: ശ്രമിക്കുന്നത്. അതുകൊണ്ട് വഴക്ക് പറയാറില്ല അല്ലെ. നോട്ട്ബുക്കിൽ ആദ്യമായിട്ട് വരച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞ് ബുക്കടച്ച് വൈ എന്ന് പറഞ്ഞ് പിക്ക് ചെയ്തായിരിക്കും എന്റെ
2: ഈ കാർട്ടൂൺ ആനിമി അതൊക്കെ
1: ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പൊ എന്തായാലും പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എനിക്ക് ഇന്നൊരു ഒരു പിക്ക് വരച്ചു തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ?
2: ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഇതൊന്ന് വരച്ചുതരാവോ, അപ്പൊ ശ്രമിക്കാന്നൊക്കെ
1: പറയാറുണ്ട്. ഇച്ചിരി ചാടായിട്ടൊക്കെ ആ നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്.
2: ശ്രമിക്കാം, നോക്കാം, പറ്റുവാണെങ്കിൽ
1: വരച്ചുതരാന്ന് പറയാം. ഗൗരി എങ്ങനെയാണ്, നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ പിക്കൊക്കെ വരയ്ക്കാറുണ്ടോ? അതോ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ ഗൗരി?
3: ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല.
1: ഇല്ല വരയ്ക്കാറ്. ഋതിക എങ്ങനെയാണ്?
4: ഞാൻ വരയ്ക്കാറൊക്കെ
1: ഉണ്ട് കണ്ടോ. അപ്പൊ ഋതിക ഇച്ചിരി ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമെങ്കിലും ഋതിക ഇച്ചിരി നോട്ടിയൊക്കെ ആണല്ലേ. അപ്പൊ ഋതിക നോട്ട്ബുക്കിൽ എന്തൊക്കെയാണ് ബാക്കിൽ വരയ്ക്കുന്നത്? ടീച്ചേഴ്സിനൊക്കെ വഴക്ക് കേൾക്കാറുണ്ടോ?
4: ഇല്ല, മിസ് സപ്പോർട്ടൊക്കെയാണ്, പറ്റുന്ന സമയത്ത് വരയ്ക്കാനൊക്കെ പറയും.
1: നല്ല ടീച്ചേഴ്സ് ആണല്ലേ. ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറയാൻ ഞങ്ങളെ ഒന്നും സമ്മതിക്കാറൊന്നുമില്ല. അപ്പൊ നിങ്ങളത് കലാപരമായിട്ട് നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ടാണ് ആ വരച്ചോട്ടെ, അവർ കുറച്ചും കൂടെ ഒന്ന് ഷേപ്പായി വന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് പറയൂ ഋതിക, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
4: ഞാൻ ഫോർത്തിൽ പഠിച്ചപ്പോഴായിരുന്നു മിസ്സം. ആ സമയത്തായിരുന്നു ഞാൻ ഈ വേൾഡ് റെക്കോർഡിന് വന്നത്. ആ ടൈമിലായിരുന്നു ഈ പടമൊക്കെ വരച്ചുകൊണ്ട് ഇരുന്നത്. അപ്പൊ മിസ് പറയും ആ ഭയങ്കര നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും, എന്നാ വരച്ചോ എന്നൊക്കെ പറയാറുണ്ട്.
1: അതെ, അപ്പൊ ടീച്ചേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞോളൂ. ഏറ്റവും ഇതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞോളൂ.
4: അലീന മിസ്, റൂബി മിസ്സും റോസി മിസ്.
1: യെസ്. അപ്പൊ ഈ വേൾഡ് റെക്കോർഡൊക്കെ നേടിക്കഴിഞ്ഞപ്പോ അവരുടെയൊക്കെ ഒരു എന്തായിരുന്നു അവരൊക്കെ പറഞ്ഞത്? ആദ്യമായിട്ടൊക്കെ ഏത് ടീച്ചറിനോടാണ് ഈ ഒരു കാര്യം, ഞാൻ ഇതുപോലൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ ആദ്യം ആരോടാണ് വിളിച്ച് പറഞ്ഞത്?
4: ആദ്യം അലീന മിസ്സിനോട്.
1: അലീന മിസ്സിനോടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ?
4: ഭയങ്കര അഭിമാനമായിരുന്നു സ്കൂളിന്റെ ഒരു ഇതായിരുന്നു.
1: അപ്പൊ ഗൗരി ഏറ്റവും സ്കൂൾ ഏത് സ്കൂളായിരുന്നു?
4: ഞാൻ ലൂർദ് മാതേ.
1: ലൂർദ് മാതേ. അപ്പൊ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ടീച്ചേഴ്സ് ഒക്കെയാണ്?
4: അങ്ങനില്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സിസ്റ്റർ ആയാലും ഭയങ്കര സപ്പോർട്ടായാലും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ വിളിച്ച് പറയാം ഇങ്ങനെ ചെയ്തോണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞു.
1: യെസ്. അങ്ങനെ എല്ലാരും എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ നിൽക്കാണ് സപ്പോർട്ടായിട്ട്. അപ്പൊ ഇത് നിങ്ങളെ കൂടുതലും നല്ല രീതിയിലാക്കാൻ വേണ്ടി പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം കൂടെ നിൽക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അല്ലെ, എല്ലാവരും ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അതിന് ഇടയ്ക്ക് കണക്ട് ചെയ്ത് പോയതാണ്. അതായത് സ്കൂളിലാണോ, അതായത് സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം, അതോ ആ ആർട്ടിസ്റ്റ് രീതിയിൽ ഇങ്ങനെ പടം വരച്ച് ആ ഒരു രീതിയിൽ പോകുന്നതാണോ ഇഷ്ടം?
2: ഇപ്പോൾ ജോലി വേണമെങ്കിൽ സ്കൂളിൽ പഠിച്ച് എല്ലാം ചെയ്യാനാണ്. ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ട് കോളേജിലോട്ട് കടക്കുമ്പോ ആർട്ടിന്റെ മറ്റേ ഇതിലോട്ട് കടക്കാനാണ് എനിക്ക്
1: താല്പര്യം. അതായത് നമ്മളിപ്പോ സ്കൂൾ ടൈമിൽ എന്തായാലും നമുക്ക് പഠിച്ചൊരു ലെവൽ എത്തി കഴിഞ്ഞാലേ ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു സ്കോപ്പ് നോക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആർട്ടിസ്റ്റ് രീതിയിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് പഠനം അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ പഠനവും പെയിന്റിങ്ങും, ഇങ്ങനെ കുറച്ച് ബിസി ഒരു ഷെഡ്യൂൾ ആണല്ലേ നിങ്ങളുടെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗൗരി?
4: ഫ്രീ കിട്ടുമ്പോഴാണ് ഡ്രോയിങ് ചെയ്യുന്നത്, അല്ലാത്ത സമയത്ത് പഠിക്കും.
1: പഠിക്കും. അനുരാഗ് എങ്ങനെയാണ്?
2: ഫ്രീ കിട്ടുമ്പോ ശനി ഞാൻ ആ ദിവസങ്ങളിലൊക്കെ വരയ്ക്കാറുണ്ട്.
1: അതെ. അപ്പൊ അനുരാഗ്, അനുരാഗ് നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ അനുരാഗ് പഠിച്ചു, അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് പിന്നീട് ഒരു ഗ്രാജുവേഷൻ ടൈമിലൊക്കെ എന്താണ് പഠിക്കാൻ ആഗ്രഹം? ഈ രീതിയിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണോ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
2: ഇപ്പൊ കോളേജിൽ തന്നെ ആർട്ടിസ്റ്റിന്റെ കോഴ്സൊക്കെ ഉണ്ട്. ഇപ്പൊ ടീച്ചിങ് ആർട്ട് ടീച്ചിങ് അങ്ങനെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ചേരാനായിട്ട് താല്പര്യമുണ്ട്.
1: യെസ്, മിടുക്കൻ മിടുക്കൻ. അപ്പൊ നല്ലൊരു ആൻസറാണ് അനുരാഗ് പറഞ്ഞത്. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാ പക്ഷെ എനിക്ക് പഠിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിൽ എനിക്ക് എത്താൻ പറ്റൂ എന്നാണ് അനുരാഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ, ചിത്രരചന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ നിശബ്ദമായിട്ടുള്ളൊരു റൂമിലിരുന്ന് ഇങ്ങനെ വളരെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യാനാണോ ഇഷ്ടം, അതൊക്കെ പാട്ടൊക്കെ കേട്ട് അവിടെ അലമ്പായാലും പ്രശ്നമില്ല, അങ്ങനെയാണോ ഇഷ്ടം ഗൗരി?
3: പാട്ടൊക്കെ കേട്ട് നല്ല
1: സുഖമായിട്ട് വരയ്ക്കാൻ, പക്ഷെ വളരെ കാമായിട്ട്, എന്നെ ഒന്നും ശല്യം ചെയ്യരുത്, ഇവിടെ ബഹളമൊന്നും കേൾക്കരുത്, അങ്ങനൊന്നും ഇല്ല. ബഹളം ഉണ്ടെങ്കിലും വരയ്ക്കും, നിങ്ങൾ വരയ്ക്കും ക്ലാസ്സിലൊക്കെ, എന്തായാലും ബഹളം ഉണ്ടല്ലോ അല്ലെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ. ചിലരെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നിശബ്ദമായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ മൂന്നുപേരും കുറച്ച് അസാധ്യമായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് ബഹളമൊക്കെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ മൂന്ന് കുട്ടികളും മിടുക്കനും മിടുക്കിമാരും ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ. അതിനുശേഷം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരിക്കൽ കൂടി തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം കുട്ടിത്താരങ്ങളായിട്ടുള്ള ഗൗരി, നന്ദ, ഋതിക, അനുരാഗ്. യെസ്, അപ്പൊ ഈ മൂന്ന് താരങ്ങളും ചിത്രകലയിലെ അതിപ്രശസ്തരായിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള കുട്ടിത്താരങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ക്യാൻവാസിൽ വെറും 2 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു പെയിന്റിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടൈമിൽ തോന്നിയത്? ഇങ്ങനെ ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഈ ഒരു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളൊക്കെ ഒരു ഫീൽ ആയിരുന്നു അല്ലേ?
2: സാറിന്റെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും മണിക്കൂറും ഉണ്ട് ആ ഒരു വലിയൊരു ക്യാൻവാസ് ചെയ്യാൻ പറ്റിയത്. വളരെ സന്തോഷമാണ്.
3: ഇപ്പൊ ഓരോ പൊസിഷൻ തരും, ഇപ്പൊ ഇങ്ങനെ വരയ്ക്കണം, ഇപ്പൊ വലിയ ഇതല്ലേ, അപ്പൊ ഇത്ര ആൾക്കാർ ഇന്നിട്ട് ഓരോ പൊസിഷൻ തന്നിട്ട് അതായിട്ട് വരയ്ക്കാനായിട്ട് ഞങ്ങൾക്കും
2: അങ്ങനെയൊക്കെ ആയിരുന്നു തന്നത്.
1: അതെ അല്ലെ, അപ്പൊ പൊസിഷൻ തരും, അതിനനുസരിച്ച് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അല്ലെ?
2: യെസ്.
1: അപ്പൊ ഇതില് ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ആരായിരിക്കും അനുരാഗ്?
3: അമ്മയും അച്ഛനും സാറും സപ്പോർട്ട് ചെയ്തു.
1: അതെ, ഇവര് മൂന്നുപേരും ആണല്ലേ.
2: അതെ, എന്റെ അമ്മയും അച്ഛനും ഫാമിലി ഫുള്ള് സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടുതലും അമ്മയും അച്ഛനും സാറും, സാറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്താൻ കഴിഞ്ഞത്.
1: അതെ, തീർച്ചയായും. അപ്പോ നമ്മൾ സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പല നമ്മുടെ സമൂഹത്തിന് വേണ്ടി പല സന്ദേശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നർത്തകി എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു നടനത്തിലൂടെ ഒരു ആശയം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു സിംഗർ ആണെങ്കിലും പല രീതിയിൽ അവർ, അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവ് എന്ന രീതിയിലാണെങ്കിലും, ഇപ്പൊ ഒരു എന്താ പറയാ ഒറേറ്റർ ആണെങ്കിലും, അവരെല്ലാവരും ഓരോ മെസ്സേജസ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കാറുണ്ട്, സമൂഹത്തിന്. അപ്പൊ ഒരു ചിത്രകലയിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്നുള്ളത്?
2: കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തി പേരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് അവരെ വിടണം, ആ ഡ്രോയിങ് ക്ലാസ്സിനെ വിട്ട് അവരെ പരിശീലിക്കാം.
1: അപ്പോൾ തീർച്ചയായും ഒരു ചെറിയൊരു കഴിവുണ്ടെങ്കിൽ തന്നെയും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെ അനുരാഗ്? അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കലാകാരനെ, ഒരു പ്രതിഭയെ നമുക്ക് നിങ്ങളെ പോലെ കിട്ടുകയുള്ളൂ.
2: അതെ.
1: അപ്പൊ കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുകയാണ്, അവരിലേക്ക് എന്താണ് നമ്മുടെ അനുരാഗിന് പറയാനുള്ളത്?
3: ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ അതിനി മടിക്കരുത്, ഇനി ചെയ്തോണ്ടിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം തന്നെ ഇപ്പൊ ചെയ്യുമ്പോൾ അതിനി വേണ്ട, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒന്നും വിട്ടിട്ട് പോവരുത്. അതിനെ പരിശ്രമിച്ച് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതല്ലേ.
1: അതെ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാലന്റ് മാത്രമല്ല അല്ലെ, അവർ കറക്റ്റ് ചെയ്ത് അത് പോകണമെങ്കിൽ പ്രാക്ടീസ് അത്യാവശ്യമാണ്.
3: അതെ, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാത്തിനും പ്രാക്ടീസ് വേണം.
1: അതെ, പ്രാക്ടീസ് ആണ് മുഖ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അനുരാഗ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം ആ സബ്ജക്റ്റിനെ പറ്റി. നമ്മൾ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രായത്തിൽ കുട്ടിയാണെങ്കിൽ കൂടി അനുരാഗ് പറഞ്ഞ് മനസ്സിലാക്കാണ്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലും അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്ന് കൂടി നമ്മുടെ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ പേരൻസ് തന്നെയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അല്ലേ. അപ്പോൾ നമ്മുടെ ഗൗരിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പേരൻസിനെ പറ്റി പറഞ്ഞോളൂ ഗൗരി.
2: അമ്മയുടെ പേര് രേഖ, അച്ഛന്റെ പേര് രാജിത്. ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര എത്താൻ കഴിഞ്ഞത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊരു മത്സരം ഉണ്ടെങ്കിലും അതിനവിടെ കൊണ്ടുപോയി അത് തീരുന്നിടം വരെ ഇരുന്ന് വിളിച്ചോണ്ട് വരുന്ന ആളാണ് അമ്മ. അപ്പൊ അമ്മയ്ക്കാണ് എന്തുണ്ടെങ്കിലും ഞാൻ എന്ത് പടം വരച്ചാലും ആദ്യം കാണിക്കുന്നത് അമ്മയാണ്.
1: അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഋതികയുടെ ഭാഗത്തു നിന്ന് അവിടെ പേരൻസിനെ പറ്റി, എല്ലാവരും പേരൻസിന്റെ വളരെ എന്താ പറയാ ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ അവരെ ഏറ്റവും ഇഷ്ടത്തോടുകൂടി നിൽക്കുന്ന കുട്ടികളാണ് ഇവര് മൂന്നുപേരും. അപ്പൊ ഋതികയ്ക്ക് എന്താണ് പേരൻസിനെ പറ്റി പറയാനുള്ളത്?
4: എന്റെ അച്ഛന്റെ പേര് രാഹുൽ, അമ്മയുടെ പേര് അർച്ച. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറ്. കൂടുതലും എന്ത് കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്ത് എല്ലായിടം എന്നെ കൊണ്ടുപോയി അത് തീരുന്നവരെ നിർത്താറൊക്കെ ഉണ്ട്.
1: അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കും. അവരുടെ ഒരു എന്താ തിരക്കുകളും കാര്യങ്ങളും ജോലിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി, നിങ്ങളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുരാഗ് എങ്ങനെയാണ് പേരൻസിനെ പറ്റി പറയാ, അച്ഛനമ്മ പറഞ്ഞോളൂ.
3: എന്റെ അമ്മയുടെ പേര് സ്വാതി, അച്ഛന്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോ അച്ഛന്റെ ജോലി ഫിഷർമാനാണ്. അതിൽ നിന്നും ഇപ്പൊ എനിക്ക് വേൾഡ് റെക്കോർഡിന് പ്രാക്ടീസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി എന്നെ അച്ഛൻ വള്ളത്തിൽ കയറാതെ എന്നും ഞായറാഴ്ച മാറ്റിവെച്ചിട്ടാണ് ഇനി പോകുന്നത്. എല്ലാത്തിനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ വെറുതെ ഇരുന്നാലും ഇപ്പൊ വരയ്ക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക.
5: ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടിയും നമ്മുടെ അനുരാഗ് പറയാണ്, അനുരാഗിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം എടുത്ത് അച്ഛൻ ഇങ്ങനെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതല്ലേ. അപ്പൊ അനുരാഗിന് എന്തായാലും ആ ഒരു ബോധ്യം മനസ്സിലുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ മിടുക്കനായിട്ട് അത് പഠിക്കുക, അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുക. അപ്പൊ മൂന്ന് കുട്ടികളും നല്ല രീതിയിൽ പേരൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ ഒരു, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ലെവലിലേക്ക് എത്തി എന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവരുടെ കണ്ണുകളിലെ ഒരു തിളക്കം തന്നെയാണ് അല്ലെ. തന്റെ മകൾ ഇങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ തന്റെ മകൻ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ. പേരൻസ് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞിലെ തന്നെയും നമ്മുടെ പേരൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്ത് അല്ലെങ്കിൽ അവരൊന്ന് ആ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ അനുരാഗ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ട്രൈ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ഒരു ലെവൽ പതുക്കെ പതുക്കെ മാറി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഓരോ സ്വപ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ മൂന്ന് പേരും അടിപൊളിയായിട്ട് പഠിക്കുക, പേരൻസിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുക എന്ന് കൂടി ഞാൻ പറയാണ്. അപ്പൊ നമ്മുടെ നിറങ്ങളുടെ ലോകത്തെ ഏറ്റവും വിസ്മയമായിട്ട് നിൽക്കുന്ന മൂന്ന് കുട്ടി താരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഇവർ ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ ഈ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് നമ്മുടെ ഗൗരി 10-ാം ക്ലാസ്സുകാരിയാണ്, ഇപ്പൊ ഇനി പഠനമായിട്ടൊക്കെ കുറച്ച് പോകേണ്ടിയിരിക്കുന്നെങ്കിലും അത് തന്നെ മൂവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെയിന്റിംഗിലും ആ ഒരു എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഋതിക പഠിക്കുന്നത്
4: 7th
5: ആണ്.
3: 8th.
5: അപ്പൊ മൂന്ന് പേരും ഓൾമോസ്റ്റ് ചെറിയ കുഞ്ഞുങ്ങളാണ്.

0: എന്നിട്ട് കൂടി ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്നുള്ള വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു എയിം എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരു സ്വപ്നവേദി ഏതായിരിക്കും? ഗൗരിനെ തന്നെ തുടങ്ങാം.
1: ഡ്രോയിങ് മാറ്റി വെച്ചിട്ടുള്ള ഒന്നുമില്ല, എന്ത് ജോലി കിട്ടിയാലും ഡ്രോയിങ് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ടീച്ചർ ആകാൻ ആഗ്രഹമുണ്ട്, പിന്നെ സിവിൽ സർവീസ് എടുക്കാനും ആഗ്രഹമുണ്ട്.
0: അതെ, അപ്പോൾ പെയിന്റിങ്ങും അല്ലെങ്കിൽ ആ ഒരു ചിത്രകല മുമ്പോട്ട് തന്നെ കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു തൊഴിൽ കൂടി വേണം അല്ലെ എന്നൊരാഗ്രഹമുണ്ട്. ഹൃതികയ്ക്ക് എന്തായിരിക്കും ഒരു എയിം എന്നുള്ളത്?
2: എനിക്ക് നേഴ്സ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഡ്രോയിങ്ങും കൂടെ കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരു പ്രശസ്തമായ ഒരു കലാകാരിയാണോ?
0: അതായത് ഒരു ചിത്രകലയിലെ അതിവിദഗ്ധയായിട്ടുള്ളൊരു നേഴ്സ് അങ്ങനെ ആവാനാണ് നമ്മുടെ ഹൃതിക കുട്ടിക്ക് ആഗ്രഹം. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അനുരാഗിലേക്ക് വരുമ്പോ എങ്ങനെയാണ്?
3: എനിക്കൊരു ആർട്ടിസ്റ്റ് സാറാവാനാണ് ഇഷ്ടം. അതിൽ കൂടെ ഇപ്പൊ മറ്റൊരു ജോലിക്ക് പോവാനും താല്പര്യമുണ്ട്. കിട്ടുന്ന ജോലിക്ക് നാം ഇതാവും.
0: അതെ അതെ അതെ. അപ്പം മിടുക്കൻ. അപ്പൊ അനുരാഗ് പ്രോപ്പറായിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കലാകാരനായിക്കൊണ്ട് തന്നെ ഒരു അധ്യാപകനാണ്, ഒരു പെയിന്റിംഗ് അധ്യാപകനാകണമെന്നാണ് നമ്മുടെ അനുരാഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, അതുപോലെ തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വന ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മൈക്കിന്റെ മുമ്പിലൊക്കെ നിന്ന് അല്ലെ, വേൾഡ് റെക്കോർഡിസ്റ്റുകളാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് വേദികൾ വരും. പക്ഷെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇതാണെന്ന് തോന്നുന്നു അല്ലെ? അതെ. അപ്പൊ എന്ത് പറയാൻ പറ്റുന്നു ഇന്ന് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ആദ്യം ഇതിന് വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ മൈക്കിലൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്.
0: ഈ ഒരു മണിക്കൂർ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ല ഫണ്ണായിരുന്നു.
0: ഹൃതികയ്ക്ക് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് ഫണ്ണ് തന്നെയായിരുന്നു.
0: അതെ, ഒത്തിരി സന്തോഷമുണ്ടല്ലേ ഹൃതിക. അപ്പൊ എനിക്കും സന്തോഷമുണ്ട്. മൂന്ന് മിടുക്കന്മാരെയും മിടുക്കികളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അനുരാഗിന് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കുറച്ച് നേരം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വെള്ളം കുടിപ്പിച്ചോ അതോ ഫണ്ണായിട്ട് പോയോ?
3: ഇല്ല, നല്ല രസമായിരുന്നു. എല്ലാത്തിലും ഇപ്പൊ ആദ്യമായിട്ടാണ് മൈക്ക് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് സംസാരിക്കുന്നോണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു.
0: അപ്പോ മൂന്ന് കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അവസാനമായിട്ട് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനം 90.4 FM ആ ഒരു റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഡിയോ പറ്റി എന്താണ് പറയാനുള്ളത്?
1: ഈ ഒരു അവസരം തന്ന ഈ സ്റ്റേഷൻ ഡയറക്ടർ സാറ്, എൻ എം പിള്ള സാറിനും അതേപോലെ തന്നെ ആതിര ചേച്ചിക്കും എന്റെ നന്ദി പറയുന്നു. ഞങ്ങളെ മൂന്ന് പേരുടെ നന്ദി പറയുന്നു.
0: താങ്ക് യു സോ മച്ച്. അപ്പോ ചിത്രകലയിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വേൾഡ് റെക്കോർഡിസ്റ്റുകളായിട്ടുള്ള മൂന്ന് കുട്ടി താരങ്ങൾ, ഗൗരി നന്ദ, ഹൃതിക, അനുരാഗ്, ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മളോടൊപ്പം ഇങ്ങനെ കുറച്ച് നേരം ഫണ്ണായിട്ട് അവരുടെ വിശേഷങ്ങൾ, അവരുടെ ഡ്രീമുകളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത അധ്യായത്തിൽ ഇതുപോലെ വിസ്മയങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ, ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടികളെ, വർണ്ണശലഭങ്ങൾ ചെറുകഥാ സമാഹാരം, അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ രചിച്ച കഥകളാണ് ഇനി കുറെ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്വപ്നങ്ങൾക്ക് സ്വർണ്ണ നിറം എന്ന കഥ എസ് അമിത്, സ്റ്റാൻഡേർഡ് 9 ഡോൺ ബോസ്കോ ഹൈസ്കൂൾ, ഇരിഞ്ഞാലക്കുട എഴുതിയ ഒരു കഥയാണിത്. കേട്ടോളൂ. അന്ന് ഒരു ഓണ ദിവസം അച്ഛനും അമ്മാവനും മറ്റും അകത്തിരുന്ന് സംസാരിക്കുന്നു. അമ്മയും മറ്റുള്ളവരും അടുക്കളയിൽ സദ്യ ഒരുക്കുന്ന തിരക്കിലും പുറത്ത് കുട്ടികളുടെ ആർപ്പുവിളികൾ, കളിക്കുന്ന കോലാഹലവും, കൂടിനുള്ളിലെ കിളിയെപ്പോലെ മുറിക്കുള്ളിൽ വണ്ടിയുടെ ചക്രമുരുട്ടി ജനലിനടുത്തേക്കു നീങ്ങി ഉണ്ണിയും അനുവും അയൽപ്പക്കത്തെ

ഓടിയെത്തി. ശോഷിച്ച കൈകളാൽ ഉയർത്തിയത് മുത്തശ്ശിയായിരുന്നു. എങ്ങനെയാ കുട്ടിയെ വീണത്? സാരോല്യേട്ടാ, വേദനിക്കുന്നുണ്ടോ? മുത്തശ്ശിയുടെ വാക്കുകളും തടവലും മൂലം വേദന അറിഞ്ഞതേയില്ല. കയ്യിൽ തവിയുമായി ഓടിയെത്തിയ അമ്മ മുരണ്ടു. എന്ത് പറ്റിയടാ ഇങ്ങനെ കിടന്ന് കൂവാൻ? മാത്രം അടങ്ങി ഒതുങ്ങി അവിടെ അങ്ങം ഇരുന്നാൽ പോരെ? മറ്റുള്ളവരുടെ മനസമാധാനം കെടുത്തുവാൻ ഓരോന്ന് ചെയ്തു വെക്കും. അമ്മ അമർത്തി ചവിട്ടി തിരിച്ചുപോയി. തിരിഞ്ഞു മുത്തശ്ശിയെ നോക്കി. ആ ക്ഷീണിച്ച കണ്ണുകളിൽ നനവുണ്ടോ? സംശയം തോന്നി. അവർ സാവധാനം അവനെ വീൽ ചെയറിലേക്ക് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, കുട്ടി വിഷമിക്കണ്ട കേട്ടോ, കാലിന് വയ്യാത്തോണ്ടല്ലേ വീണത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടെ എന്റെ അടുത്തിരുന്നോ? കുട്ടിക്ക് ഇഷ്ടമുള്ള കഥകൾ മുത്തശ്ശി പറഞ്ഞു തരാലോ. മുത്തശ്ശിയുടെ കഥകളിലൂടെ അവൻ രാജകുമാരനായി കുതിരപ്പുറത്ത് കയറി ലോകമെങ്ങും സഞ്ചരിച്ചു. അന്നും പതിവ് പോലെ പ്രഭാതത്തിൽ മുത്തശ്ശിയുമായി വരാന്തയിൽ ഇരുന്ന് നേരം പോക്കുകയായിരുന്നു. അപ്പോഴാണ് അനിയൻ ഉണ്ണി പുത്തൻ യൂണിഫോമും ബാഗും കുടയുമായി തയ്യാറായി വന്നത്. നീ എങ്ങോട്ടാ ഈ വേഷത്തില്? അല്പം കളിയായും തമാശയുടെയും ചോദിച്ചു. ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അല്പം ഗമയോടെ തലയുയർത്തി അവൻ പറഞ്ഞു, അയ്യോ ചേട്ടൻ അറിഞ്ഞില്ലേ എന്നെ സ്കൂളിൽ ചേർത്തു. ഞാൻ പഠിച്ച് വലിയ പോലീസാകും. എന്താ ചേട്ടൻ പഠിക്കാൻ വരണ്ടേ? വരുന്നില്ലേ? അത് കേട്ടുകൊണ്ട് വന്ന അമ്മ പറഞ്ഞു, കാലുണ്ടായിട്ട് വേണ്ടേ സ്കൂളിൽ പോകാൻ? അതിൽ വെറുപ്പാണോ ദുഃഖമാണോ നിഴലിച്ചതെന്ന് അവന് വേർതിരിച്ചറിയാനായില്ല. നെഞ്ചിനകത്തിരുന്ന് എന്തോ കുറുകുന്നു. പതുക്കെ ചക്രങ്ങൾ തിരിച്ച് അകത്തേക്ക് കയറി. ജീവിതം മുഴുവനും ഈ അകത്തളത്തിലെ ഇരുട്ടിൽ ഹോമിക്കപ്പെടേണ്ടി വരുമോ? ഇവിടെ നിന്നും പുറം ലോകത്തേക്ക് നടന്നു പോകാൻ എന്തെങ്കിലും തനിക്കാവുമോ? മനസ്സിൽ നിസ്സഹായതയും നിരാശയും നിറഞ്ഞു. അപ്പോൾ അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്തിനാ മുത്തശ്ശിയുടെ മോൻ കരഞ്ഞേ? തണുത്ത ആ കൈപ്പടങ്ങൾ ആശ്വാസം പോലെ ചുമലിൽ പതിച്ചു. അറിയാതെ ആ കൈകളിൽ പിടിച്ചമർത്തി. മുത്തശ്ശി എനിക്കും പഠിക്കാൻ പോകണം, ഗദ്ഗദത്തോടെ പറഞ്ഞു. മോന്റെ കാലിന്റെ അസുഖമെല്ലാം വേഗം തന്നെ മാറൂട്ടോ. എന്നിട്ട് ഉണ്ണിയെ പോലെ നിനക്കും സ്കൂളിൽ പോകാലോ, പഠിച്ച് വലിയ ആളാവാലോ. കുട്ടി ഒന്നുകൊണ്ടും വ്യസനപ്പെടേണ്ട കേട്ടോ. നേരാ മുത്തശ്ശി? അതേ കുട്ടി, ഇപ്പോ തന്നെ ദണ്ണം മാറുന്നതുവരെ വീട്ടിലിരുന്ന് അക്ഷരം പഠിക്കാലോ. മുത്തശ്ശി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മോനെ നാളെ തന്നെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങാം കേട്ടോ. അവൻ മുത്തശ്ശിയുടെ കയ്യിലെ പിടിമുറുക്കി മനസ്സ് നിറയെ ആഹ്ലാദം നിറയിട്ട് പൊങ്ങി. ആ രാത്രി മുത്തശ്ശിയുടെ കൂടെ ആശ്വാസത്തോടെ സുഖമായി ഉറങ്ങി. നിറമുള്ള സ്വപ്നങ്ങൾ നൃത്തം വെച്ചു. ആരുടെയൊക്കെയോ നിലവിളി ശബ്ദമാണ് ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത്. അടുത്ത് കിടന്നിരുന്ന മുത്തശ്ശി ഇല്ല, എവിടെ പോയി? വീട്ടുകാരും ബന്ധുക്കളും അയൽക്കാരുമായി കുറേ പേർ വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ നിശബ്ദമായി നിൽക്കുന്നു. ഇടയ്ക്കിടെ മാത്രം ആരുടെയോ കരച്ചിലിന്റെ ചീളുകൾ തെറിച്ചു വീണു. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഉറക്കെ വിളിച്ചു, മുത്തശ്ശേ. ആരോ ഒരാൾ അവനെ അടുത്തു വന്ന് അവനെ എടുത്തിട്ട് വീൽ ചെയറിൽ ഇരുത്തി പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെള്ള തുണി കൊണ്ട് മൂടി പുതച്ച മുത്തശ്ശി കിടന്നിരുന്നു. ഒരു ദീർഘനിദ്രയിൽ എന്ന പോലെ തലഭാഗത്ത് കത്തുന്ന നിലവിളക്ക്. ചുറ്റും കൂടിയിരുന്നവർ കരയുന്നു. അവൻ ഇതിനു മുമ്പും മരണത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനാവില്ലെന്നും അവനറിയാം. ഈ മുറിയിൽ ഇപ്പോൾ താൻ ഒറ്റയ്ക്കാണ്. പതുക്കെ ജനാല അരികിലെത്തി പുറത്തേക്ക് നോക്കി. തൊടിയിൽ ആൾക്കൂട്ടം, അവരുടെ ഇടയിൽ ഉയരുന്ന തീനാളങ്ങൾ, അതിൽ നിന്നും പുകച്ചുരുളുകൾ. അത് ആകാശനീലിമയിൽ ലയിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള വഴി. അസ്പഷ്ടമായ ഒരു സ്വരം തന്നെ ആരോ വിളിക്കുന്നു. മുത്തശ്ശിയുടെ ശബ്ദം പോലെ തുറന്ന വാതിലിലൂടെ അവൻ കണ്ടു കനത്ത പുകയുടെ മറവിൽ ഒരു രൂപം. നരച്ച സമൃദ്ധിയായ മുടിയും നെറ്റിയിലെ ഭസ്മക്കുറിയും മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളും മെലിഞ്ഞ കൈയുയർത്തി മാടി വിളിക്കുന്നു തന്റെ മുത്തശ്ശി. സർവശക്തിയും സംഭരിച്ച് അവൻ വീൽ ചെയർ മുന്നോട്ടുരുട്ടി. തന്റെ കാലുകൾക്ക് ജീവൻ വന്നതുപോലെ തനിക്ക് എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും കഴിയും. മുത്തശ്ശിയുടെ നേരെ നോക്കി അവൻ എഴുന്നേറ്റു. എല്ലാ ശക്തിയും സംഭരിച്ച് അവൻ ഓടി. ആ കൈകളിലെ എത്തിച്ചേരാനായിട്ട് മുന്നോട്ട്, വീണ്ടും വീണ്ടും മുന്നോട്ട്. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി. റേഡിയോ സാന്ത്വനം 90.5.

ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഞങ്ങളുടെ ബാങ്കിലോട്ട് ബാക്കിലോട്ട് വിളിക്കുക, അങ്ങനെങ്ങനെയൊക്കെ കളിക്കോളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ്

0: സുധീർബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
1: നമസ്കാരം
0: സാർ. ഒരു പോളിസിക്ക് ഒരു പീരീഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം നമുക്ക് ചികിത്സ നടത്താൻ പറ്റും? അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ?
1: അങ്ങനെ ഒരു പരിധി ഇല്ല. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ്, അത് സമ്മർ ഷോയുടെ ആസ്പത്രി പോളിസി 10 ലക്ഷമാണ്. ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ ചിലവായുള്ളൂ. 2 ലക്ഷം രൂപ കമ്പനി തന്നു, വീണ്ടും 8 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ ആ പോളിസി പീരീഡിനകത്ത് 10 ലക്ഷം രൂപ വരെ സമ്മർഷോയുടെ എമൗണ്ട് വരെ ക്ലെയിം ചെയ്യാം. അതിൽ കൂടുതൽ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പം ഇറസ്പെക്റ്റീവ് നമ്പേഴ്സ് യു ക്യാൻ ക്ലെയിം സബ്ജക്ട് ടു ദി മാക്സിമം പോളിസി എമൗണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും, കാരണം ഒരു അസുഖം വന്ന് വീട്ടിൽ പോയി അടുത്ത പ്രാവശ്യം ആ അസുഖം വരണമെന്നില്ല, വേറൊരു അസുഖം വരാം, അല്ലെങ്കിൽ ആ അസുഖത്തിന് കണ്ടിന്യൂഷൻ വന്ന് വീണ്ടും കിടക്കാം. അതിൽ ആ വർഷത്തിനകം ഉള്ള എല്ലാ ട്രീറ്റ്മെന്റിനും കിട്ടും. പക്ഷെ 10 സമ്മർഷോയുടെ എത്രയാണോ ആ തുക വരെ നമുക്ക് അർഹതയുള്ളൂ.
0: ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ലഭിക്കുമോ?
1: നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നല്ലൊരു ചോദ്യമാണ്. നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. വെഹിക്കിൾ നമ്മുടെ വെഹിക്കിളിൽ ഇൻഷുർ ചെയ്തു, പക്ഷെ വെഹിക്കിളിന് ഡാമേജ് ഒന്നും പറ്റിയില്ല, അപകടമൊന്നും പറ്റിയില്ല, കൊള്ളാമല്ലോ, അപ്പം നല്ലതാണ്, നല്ല പോലെ ഓടിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു എൻകറേജ്മെന്റ് വേണ്ടി അടുത്ത വർഷത്തേക്ക് ആ പ്രീമിയം എമൗണ്ട് ഇന്നൊരു ബോണസ് തരും, കുറച്ച് തരും. അത് നോ ക്ലെയിം ബോണസ്. ഇഫ് നോ ക്ലെയിം ദെർ ഇസ് ബോണസ്. ഇവിടെ അങ്ങനെയല്ല, നോ ക്ലെയിം ബോണസ് ഇല്ല. നിങ്ങൾ പോളിസി എടുത്തിട്ട് നിങ്ങൾക്ക് അസുഖമൊന്നും വന്നില്ല, ക്ലെയിം വന്നില്ല, അതുകൊണ്ട് നോ ക്ലെയിം ബോണസ് തരത്തില്ല. പകരം നിങ്ങളുടെ സമ്മർഷോയുടെ 5% to 10% വരെ കൂട്ടിത്തരും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു. എനിക്ക് ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം രൂപയുടെ പോളിസിക്ക് ഞാൻ 5000 രൂപയാണ് പ്രീമിയം കൊടുത്തത്. ഈ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അടുത്ത പോളിസി റിന്യൂ ചെയ്യുമ്പോൾ 2 ലക്ഷത്തിന് വരെ 2,10,000 രൂപയാവും, പക്ഷേ പ്രീമിയം 2 ലക്ഷം രൂപ പ്രീമിയം ഉള്ളൂ. അതാണ് സമ്മർഷോയുടെ കൂട്ടിത്തരും നോ ക്ലെയിം ബോണസിന് പകരമായിട്ട്. അപ്പം നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ് പ്രീമിയം എമൗണ്ട് കുറയ്ക്കത്തില്ല, പ്രീമിയം റിമെയിൻസ് സെയിം, ബട്ട് യുവർ സമ്മർഷോയുടെ എമൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് മിനിമം 5 to 10%. ഇപ്പം നോ ക്ലെയിം ബോണസ് പ്രീമിയം എമൗണ്ടിൽ കുറയ്ക്കുന്നതിന് പകരം സമ്മർഷോയുടെ കൂട്ടിത്തരും അറ്റ് എ മിനിമം റേറ്റ് ഓഫ് 5%.
0: സാർ, ഇപ്പം നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ, അമ്മ, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, മക്കൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരു മെഡിക്ലെയിം എടുക്കുമ്പോൾ സാധാരണ ഒരു മെഡിക്ലെയിം പോളിസിയിൽ എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും?
1: മെഡിക്ലെയിം പോളിസി ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിയെടുക്കാം. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്പൗസ്, വൈഫ് ഓർ ഹസ്ബൻഡ്, മക്കള്, പേരൻസിനെയും കൂട്ടിയെടുക്കാം. മൈനർ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ പോളിസിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ അവർ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ പ്രത്യേകം പുതിയ പോളിസി എടുക്കണം. അപ്പം പോളിസിയിൽ മെഡിക്ലെയിം പോളിസി, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ഫാമിലിയിലെ മെമ്പേഴ്സിനെ കവർ ചെയ്യുന്ന, അതാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൽ ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മൈനറായ മക്കള്, പേരൻസിനെ ഉൾപ്പെടുത്താം. പേരൻസ് 60 വയസ്സിന് മുമ്പേ അതിൽ ആൾറെഡി ഉൾപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. അങ്ങനെ പോളിസി എടുത്തു പോവുകയും മൈനർ കുട്ടികൾ മേജർ ആകുമ്പോൾ ആ മേജർ പോളിസി അവർക്ക് വേണ്ടി പുതിയ പോളിസി സെപ്പറേറ്റ് എടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മൈനർ ആകുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ്, അത് കഴിയുമ്പോൾ ഒരു മേജർ ആകുമ്പോഴത്തേക്ക് അവർ ഗ്രോണപ്പ് ആണ്, അവർക്ക് വേണ്ടി പ്രത്യേകം പോളിസി എടുക്കും. അപ്പം അങ്ങനെ ലിമിറ്റും ഇല്ല. ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ മെമ്പേഴ്സിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു പോളിസി എടുക്കുക, അതിനാണ് ഫാമിലി ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം അതിൽ ഉൾപ്പെട്ട് വരുന്ന നമ്മുടെ മക്കൾ മേജർ ആകുമ്പോൾ അവരുടെ പേരിൽ ഇൻഡിവിജ്വൽ പോളിസി എടുക്കേണ്ടി വരും.
0: സാർ, പോളിസി എടുക്കുന്നതിന് ഒരു പ്രായപരിധി ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ എത്ര വയസ്സ് വരെയാണ് അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്?
1: ശരിക്കും പ്രായപരിധി സംബന്ധിച്ചൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, കാരണം അത് ഇഷ്യൂ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ക്രിഷൻ ആണ്, അവരാണ് ആ റിസ്ക് എടുക്കുന്നത്. സാധാരണ ഇതിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പോളിസി കൊടുക്കില്ല. എന്തായാലും 60 വയസ്സിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ്, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരെ സംബന്ധിച്ചുള്ള ദേ ആർ പ്രോൺ ടു ഡിസീസ്. പ്രായാധിക്യം കൊണ്ട് അവർക്ക് വാർദ്ധക്യകാല സഹജമായ അസുഖങ്ങളും മറ്റു അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ടായത് അവർ എടുക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഗുഡ് ഹെൽത്തിൽ ഇരിക്കുമ്പോൾ ഒരു 50 വയസ്സിന് മുമ്പെങ്കിലും പോളിസി എടുക്കണം. 50 വയസ്സിനെങ്കിലും പോളിസി എടുത്താൽ, അല്ലെങ്കിൽ മാക്സിമം 55 വയസ്സോടുകൂടിയെങ്കിലും പോളിസി എടുത്താൽ അത് കണ്ടിന്യൂ പോവാം. നിങ്ങളൊരു പുതിയ പോളിസിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുകയും എന്റെ മദറിന് വേണ്ടി എന്റെ ഫാദറിന് വേണ്ടി 60 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ യൂഷ്വലി അവർ തരൂല, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി നേരത്തെ ഒരു പോളിസി എടുത്ത് വെച്ചിരുന്ന 60 വയസ്സിന് മുമ്പേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ പോകാം. അപ്പോൾ പ്രായപരിധിക്ക് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, അത് ആ കമ്പനിയുടെ ഒരു ഡിസ്ക്രിഷൻ ആണ്. പക്ഷെ ജനറലി സ്പീക്കിംഗ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനി സീനിയർ സിറ്റിസൺസ് വേണ്ടി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി ഇറക്കുന്നുണ്ട്. അതൊരു ഒരു വഴിത്തിരിവായിരുന്നു ഈ ഇൻഷുറൻസ് ബിസിനസ്സിൽ, കാരണം പല ആൾക്കാരും പോളിസി പറ്റി സർവീസ് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അറിയത്തില്ല. അത് കഴിയുമ്പോഴായിരിക്കും പോളിസി പറ്റി അറിയുന്നത്, അപ്പോഴത്തേക്ക് അവരുടെ വയസ്സ് കഴിഞ്ഞു പോകും. അപ്പൊ അവരെ സംരക്ഷിക്കാനായിട്ട് സ്റ്റാർ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സീനിയർ സിറ്റിസൺസ് റെഡ് കാർപ്പറ്റ് പോളിസി എന്ന് പറഞ്ഞ പോളിസി 60 വയസ്സുള്ളവർക്ക് കൊടുക്കും. പക്ഷേ ആ പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതിൽ ക്ലെയിം വന്നാലും 70% കമ്പനി എടുക്കത്തോളൂ, 30

0: ശതമാനം പാർട്ടി വായിച്ചോണം. കോ പേയ്മെന്റ് എന്ന് പറയും 70% വിൽ ബി ഗിവൺ ബൈ കമ്പനി ആൻഡ് 30% വിൽ ഹാസ് ബി ബോൺ ബൈ ദി പാർട്ടി. എന്നാൽ നിലവിലുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തെങ്കിൽ, നിലവിലുണ്ടായിരുന്ന അസുഖം പറയാതെ പോളിസി എടുത്തിട്ട് അങ്ങനെയാണ് വന്നെങ്കിൽ 50% കമ്പനി തരത്തുള്ളൂ, 50% പാർട്ടി വായിക്കും. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പോളിസി കണ്ടീഷൻസ് 60 വയസ്സിന് ശേഷം പോളിസി കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ വാങ്ങിച്ചു നോക്കും, ഇതിലെ കണ്ടീഷൻസ് വായിക്കത്തില്ല. ഒരു ക്ലെയിമായിട്ട് ചെല്ലുമ്പോഴാണ് പറയുന്നത് സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് പോളിസിയിൽ സ്ട്രെയിറ്റ് അവേ 30% കുറയ്ക്കും അഡ്മിസബിൾ ക്ലെയിമിന്. നമ്മൾ 1 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്താൽ 1 ലക്ഷം രൂപ അഡ്മിസബിൾ ആവത്തില്ല. അതിൽ കൺസ്യൂമബിൾസ് കാണും, ഫുഡിന്റെ കാണും, വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ കാണും, ഡയറ്ററീസ് കാണും, അതിനൊന്നും തരൂല്ല. അപ്പം ഡിഡക്ട് ചെയ്തിട്ട് അഡ്മിസബിൾ എമൗണ്ട് ആണ് കമ്പനി തരുന്നത്. ആ അഡ്മിസബിൾ എമൗണ്ടിലും സീനിയർ സിറ്റിസൺസിന് പോളിസിയിൽ 70% കിട്ടുള്ളൂ. നിലവിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിലായിരുന്നെങ്കിൽ 50% കിട്ടത്തുള്ളൂ. അപ്പൊ പോളിസി ഉണ്ട്.
1: സീനിയർ സിറ്റിസൺ റെഡ് കാർപ്പറ്റ് പോളിസി എടുക്കുന്നവർ ഇതൊന്ന്
0: ശ്രദ്ധിക്കണം.
1: അപ്പൊ ഈ പോളിസിയില് ഒരു ഭാഗമുണ്ട് എക്സ്ക്ലൂഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: കറക്റ്റ്, അത് നല്ല ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസി എല്ലാവരും വാങ്ങിച്ചു നോക്കും. ഈ പോളിസി എന്നല്ല, സ്വന്തം വാഹനത്തിന്റെ പോളിസി, നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പോളിസി, പിന്നെ എന്തിനാ പറയുന്നത്, നമ്മുടെ വീട്ടിന്റെ ആധാരം, ഡീഡ് എത്ര പേര് നന്നായിട്ട് വായിച്ചു നോക്കും, അത് എത്ര സെന്റ് ഉണ്ടെന്ന് അറിയില്ല, അതിന്റെ പിന്നെ ബൗണ്ടറീസ് ആൻഡ് റീസർവേ നമ്പർ ഇല്ല, അതൊക്കെ നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലീസ് കേഡാണ്. ബാങ്ക് പാസ്ബുക്ക് കൂടെ പതിച്ചു നോക്കും, എന്തിനാ ക്യാഷ് എത്ര ഉണ്ടെന്ന് അറിയാൻ, ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അത് ശരിയാണ്. ഇപ്പൊ പോളിസിയിൽ നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻ ക്ലാസ് ആണ്. അതായത് ഒരു പോളിസി ഉണ്ടെങ്കിലും ഇന്ന ഇന്ന ഇന്ന വിഭാഗത്തിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പോളിസി എടുത്തിട്ട് 1-2 വർഷത്തിനകം കാട്രാക്ട് തരൂല്ല, കാറ്റായിട്ട് സർജറിക്ക് തരൂല്ല. കാരണം കാറ്റായിട്ട് ഒരു കോമൺ സർജറിയാണ്. ഇനി 60 വയസ്സുള്ള ഒരാളിന് കാറ്റായിട്ട് വരാൻ സാധ്യത ഉണ്ടായിട്ട് 59-ാമത്തെ വയസ്സിൽ ഒരു പോളിസി എടുത്താൽ പിറ്റേ വർഷം കിട്ടത്തില്ല, 61 വയസ്സ് കഴിഞ്ഞിട്ടേക്ക് കിട്ടത്തുള്ളൂ, 2 വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ ഏതെല്ലാം ഡിസീസസ് ഏതെല്ലാം സർജറി എക്സ്ക്ലൂഡ് ചെയ്തെന്ന് കാണിക്കുന്നതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. ഒരു പോളിസിയെ സംബന്ധിച്ചോളം ഒരു ഡോക്യുമെന്റ്, ഒരു കോൺട്രാക്റ്റ്, ഞാൻ പറഞ്ഞ പോലെ അതിൽ ആദ്യം ഡെഫിനിഷൻസ് എന്താണ്, ഇൻഷുർഡ് ഇൻഷുറൻസ് എന്താണ്, പോളിസി പീരീഡ് എന്താന്ന് പറയും. പിന്നെ പറയും കവറേജ്, ഇത് ആർക്കൊക്കെ കവറേജ്, എത്ര രൂപയുടെ കവറേജ് എന്ന് പറയും. പിന്നെ അവസാനം പറയും എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് ഈ പോളിസിയുടെ പരിധിയിൽ വരാത്ത, അല്ലെങ്കിൽ പോളിസി ഉണ്ടെങ്കിലും ലഭിക്കാത്തത്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒഴിവാക്കപ്പെട്ട ഏതെല്ലാം വിഭാഗമാണെന്ന് പറയും. അതാണ് എക്സ്ക്ലൂഷൻ ക്ലാസ്. മിനിമം ഒരു പോളിസി ഉള്ള ആൾ എക്സ്ക്ലൂഷൻ ക്ലാസ് എങ്കിലും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം.
1: സർ, എക്സ്ക്ലൂഷൻ ക്ലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു നമുക്ക് അസുഖങ്ങൾ, നേരത്തെയുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസുഖങ്ങൾ ഏത് കാലയളവ് വരെയാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ടുള്ളത്?
0: അതായത് നിലവിൽ ഒരു അസുഖം ഉള്ള സമയത്താണ് നമ്മൾ പോളിസി എടുത്തെങ്കിൽ അത് മിനിമം 4 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ക്ലെയിം കിട്ടത്തുള്ളൂ. നിലവിൽ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ പോളിസി എടുത്തോളൂ, പറഞ്ഞെടുത്താലും പറയാതെടുത്താലും 4 വർഷം കഴിഞ്ഞിട്ടേ അതിന് കവറേജ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു, സർജറി ആയിരുന്നു പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ സർജറി ചെയ്യണം, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം അങ്ങനെ ചെയ്യേണ്ടി വരും, അതിന് നല്ല ചിലവാകും, അപ്പോൾ പോയി ഒരു പോളിസി എടുക്കുന്നു. പിന്നെ മെഡിക്കൽ റെക്കോർഡ് നോക്കിയപ്പോൾ ഈ അസുഖം അറിഞ്ഞു വെച്ചിട്ടാണ് എടുത്തത്, പോളിസി എടുത്തത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം എടുത്ത പോളിസിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഡിസീസ് വാസ് എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി. അതിനാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ പോളിസി എടുത്താൽ ആദ്യത്തെ 4 വർഷത്തേക്ക് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം പോലും തരാം, എക്സിസ്റ്റിംഗ് ആണെങ്കിലും. അപ്പോൾ അറിഞ്ഞു വെച്ച് പെട്ടെന്ന് കമ്പനിയെ കബളിപ്പിച്ചൊരു പോളിസി എടുത്താൽ അവരത് കണ്ടുപിടിക്കും. മെഡിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ എന്നും വലിയ അസുഖം ഉണ്ടാവും എന്ന് മനസ്സിലാവും. ഡോക്ടറുടെ റെക്കോർഡാണ് പ്രധാനം. ഡോക്ടറുടെ റെക്കോർഡിൽ കേസിറ്റ് പറയും ഈ പേഷ്യൻ എന്നും വലിയ അസുഖത്തിനുണ്ട്. അപ്പം 2025 മുതൽ ഈ പേഷ്യന്റിന് അസുഖം ഉണ്ടെന്ന് കണ്ടിട്ട് 2026 പോയി ഒരു പോളിസി എടുത്താൽ ദാറ്റ് മീൻസ് 2026 ഈ പോളിസി എടുക്കുമ്പോൾ ഈ അസുഖം നിലവിലുണ്ട്, അത് പ്രീസിഡ് ഡിസീസ്. പ്രീസിഡ് ഡിസീസസ് വിൽ നോട്ട് ബി കവേർഡ് until the expiry of 4 years. അതാണ് ലോ.
1: ഞാൻ ഇപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു പോളിസി എടുത്തെന്നിരിക്കട്ടെ, എനിക്ക് പിന്നീട് മറ്റൊരു കമ്പനിയിലേക്ക് ആ ഒരു പോളിസി മാറ്റാൻ പറ്റുമോ?
0: തീർച്ചയായും തീർച്ചയായും. അതിന് പറയുന്ന പേരാണ് പോർട്ടിംഗ് എന്ന് പറയും, പോർട്ടിംഗ് ഓഫ് പോളിസി. നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റേഴ്സിനെ പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട്. അതുപോലെ ഈ വർഷം അല്ലെ അടുത്ത വർഷം 2 വർഷം എടുത്തിട്ട് 3-ാമത്തെ വർഷം 7 വർഷത്തിന് ശേഷം വേണമെങ്കിലും അത് മറ്റൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാം. പ്രൊവൈഡഡ് മറ്റേ പോളിസി തീരുന്നതിന് മുമ്പായിരിക്കണം അത് കൊണ്ട് പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോഴും നമ്മളൊരു പ്രൊപ്പോസൽ ഫോം ഒക്കെ എഴുതി കൊടുത്ത് നിലവിലുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യണം. പക്ഷേ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ പോർട്ടിംഗ്, നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിലോട്ട് മാറാം, പൊതുമേഖലാ കമ്പനിയിലോട്ട് മാറാം, LIC യിലോട്ട് മാറാം, അല്ലെങ്കിൽ LIC എന്നൊരു പ്രൈവറ്റ് കമ്പനിയിലോട്ട് മാറാം. ദാറ്റ് ഇസ് യുവർ റൈറ്റ്.
1: നമ്മളിപ്പോൾ വാഹന ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുതുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്താൽ അത് പുതുക്കാൻ പറ്റുമോ?
0: പുതുക്കണമല്ലോ. നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചതല്ലേ, എത്ര വർഷത്തേക്കാണ് കാലാവധി? 1 വർഷത്തേക്കാണ് കാലാവധി സാധാരണ. 1 വർഷം കഴിഞ്ഞ്

0: ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പൈസ അടച്ച് പുതുക്കിയിരിക്കണം. ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നാൽ പലർക്കും പറ്റുന്നത് മറന്നു പോകുന്ന പറയും, പല കാര്യങ്ങളും പറയും. ഗ്യാപ്പ് വന്നാൽ ഒരു പ്രശ്നം, പിന്നെ പുതിയ പോളിസി ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ എസ്റ്റിൻ ഡിസീസിന് 4 വർഷം വീണ്ടും അങ്ങോട്ട് പോകും. അതുകൊണ്ട് പോളിസി എടുത്താൽ നമ്മൾ പ്രധാനമായിട്ടും ഡയറിയിൽ കുറിച്ചിട്ട് കലണ്ടറിൽ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസ് പോലെ തന്നെ, വാഹന ഇൻഷുറൻസും അതേപോലെ അല്ലേ? ഗ്യാപ്പ് വന്നാൽ ആ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പോളിസി എക്സ്പയറായി പിറ്റേന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അതിനുശേഷം പോളിസി റിണ്യൂ ചെയ്താലും ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പോളിസി ഉണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാഹന ഇൻഷുറൻസും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഇൻഷുറൻസും, മെഡിക്ലെയിം ഇൻഷുറൻസും, മെഡിക്ലെയിം പോളിസീസും എക്സ്പയറിക്ക് മുമ്പ് റിണ്യൂ ചെയ്തിരിക്കണം. പക്ഷേ ഒരു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 7 ദിവസം മുതൽ 15 ദിവസം വരെ ഗ്രേസ് പീരീഡുണ്ട്, അത് ചെയ്യാം. പക്ഷേ ചില സമയത്ത് ഇൻഷുറൻസ് കമ്പനി, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ നിരസിക്കാനുള്ള അവകാശമുണ്ട്, അവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കലണ്ടറിലോ ഡയറി എഴുതിയിട്ട് ഏജൻറ് മുഖേനാണെങ്കിൽ 1 ആഴ്ച മുമ്പെങ്കിലും അവരെ കാണണം. കണ്ട് നമ്മൾ പൈസ അടച്ചിരിക്കണം. ചെക്ക് കൊടുത്താൽ അതിനു മുമ്പ് കളക്ട് ചെയ്തിരിക്കണം. ചെക്ക് മടങ്ങിപ്പോയാൽ, കാശ് ഇല്ലെന്നുള്ള കാരണത്താൽ മടങ്ങിയാൽ, ഡിസോണർ ആയാലും പോളിസി ഇഷ്യൂ ചെയ്തിരിക്കും. അതാണ് അതിൻ്റെ നിയമം.
1: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ നിയമപരമായ വശങ്ങളുമാണ് ഇന്ന് നമ്മളുമായി അഡ്വക്കേറ്റ് സുധീർ ബോസ് സാർ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട അറിവുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്.
3: ജീവിത വഴികളിൽ പല അവസ്ഥാന്തരങ്ങളിൽ ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും നൂലിഴകളിൽ ഇടറിപ്പോയ തുരുമ്പെടുക്കാൻ തുടങ്ങുന്ന കാഴ്ചകൾ, മാനസിക വിഭ്രാന്തി എന്ന പേരിൽ ചങ്ങലക്കിടുന്ന ജീവിതങ്ങൾ, തിരശീല കടന്നു പോകുന്നത് അത്തരമൊരു കഥയിലൂടെയാണ്. പെയ്തൊഴിയാതെ
4: May I come in, doctor?
5: Yes, please.
4: Good morning, doctor.
5: Good morning. So, you are the new appointment? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും വിപിൻ എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താല്പര്യത്തോടെ ജോലിക്ക് വന്നത്?
4: അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഡോക്ടർ.
5: ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറല്ലേ ഞാൻ. ഒരാളുടെ മൈൻഡ് അറിയാൻ അയാളുടെ കണ്ണിലോട്ടൊന്ന് നോക്കിയാൽ മതി. എന്തായാലും താൻ അതൊരിക്കലും എന്നോട് പറയും, ഇല്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. വിപിനിപ്പോൾ ഒരു കാര്യം ചെയ്, ഹോസ്പിറ്റലൊക്കെ ചുറ്റി നടന്നൊന്ന് കാണ്. ഡ്യൂട്ടി നമുക്ക് പിന്നീട് അലൗട്ട് ചെയ്യാം.

0: ഡോക്ടർ, ഡോക്ടർ വിപിൻ, ഇതാണ് ബാസിയേട്ടൻ. ഇവിടുത്തെ ഓളിനോളാണ്. ബാസിയേട്ടാ, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാണ് മിസ്റ്റർ വിപിൻ. ഡോക്ടർക്ക് ഈ ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം.
1: ആ വാകുഞ്ഞേ, സോറി, സാറ് വരൂ. ഇവിടെ വല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. നിലതെറ്റിയ ഒരുപാട് മനസ്സിലുണ്ട് സാറേ ഇവിടെ. ആർക്കും പക്ഷേ ശ്വാസം മുട്ടില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ നോക്ക് സാറേ, ഇവിടെയാണ് ഹോസ്പിറ്റൽ ഗാർഡൻ. ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്, കണ്ടോ ആളുകൾ ഇരിക്കുന്നത്. രോഗികളാണെന്ന് ഒറ്റനോട്ടത്തിൽ പറയൂ.
2: അത് ശരിയാ ബാസിയേട്ടാ, ഇവിടെയൊക്കെ എത്ര ഭംഗിയുള്ളതാ.
1: ആ ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആകുന്ന സ്ത്രീകളാണ് സാറേ ഇവിടെ ഉള്ളത്. പുരുഷന്മാരുടെ ബ്ലോക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ആ ഈ സെല്ലില്ലേ, ഒന്നാമത്തെ സെല്ല്, ഇവിടെയുള്ളത് പ്രീതയാണ്. 7-8 മാസമായി വന്നിട്ട്. കൊലപാതക കേസിൽ പ്രതിയായിരുന്നു സാറേ. ശിക്ഷാകാലാവധിയെല്ലാം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കുടുംബക്കാർ ഇവിടെ കൊണ്ടുവന്നു.
2: ആരാ കൊന്നത്?
1: ഭർത്താവിനെ.
2: എന്തിനാണ് അവരങ്ങനെ ചെയ്തത്?
1: അവരെവിടൊക്കെയോ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ പിച്ച് ചീന്തിയ അവളുടെ മകളും അവളുടെ മകളുടെ ജീവനും ശരീരവും അടുത്ത് നിൽക്കുന്ന ഭർത്താവും എങ്ങനെ നിയന്ത്രണം തെറ്റാതിരിക്കും സാറേ. കൈ കിട്ടിയ വെട്ടുകത്തി കൊണ്ട് തലങ്ങും വലങ്ങും വെട്ടി വെട്ടി നുറുക്കി. പോലീസ്

0: ജയിലിലേക്ക് കൊണ്ടുപോയതാ. സമനില തെറ്റിയെന്ന് മനസ്സിലായപ്പോ പിന്നെ ഇവിടെ കൊണ്ടുവന്നു.
1: ഓ ഗോഡ്, വിശ്വസിക്കാൻ കൂടി വയ്യ. സത്യത്തിൽ ഇവിടുത്തെ ഓരോ പേഷ്യൻസിന് ഇതുപോലത്തെ കഥകൾ ഉണ്ടാവില്ലേ വാസിയേട്ടാ?
0: ആ പിന്നെ ഈ സെല്ലിലെ മാലതിയെ നോക്കി, പ്രായം 60 കഴിഞ്ഞു. വളരെ നേരത്തെ വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും കുട്ടികളുണ്ടായില്ല. അങ്ങനെ ചികിത്സയും വഴിപാടും ഒക്കെ ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഡോക്ടർമാർ വരെ ഒടുവിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞു.
1: എന്നിട്ട്?
0: ആ എന്നിട്ടെന്താ, 60-ാമത്തെ വയസ്സിൽ അവർ ഗർഭിണിയായി.
1: അതൊരു സന്തോഷ വാർത്തയല്ലേ ബാസിയേട്ടാ? പിന്നെങ്ങനെ അവരിവിടെ എത്തി?
0: എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വർഷങ്ങളായിട്ട് നേർച്ചയും വഴിപാടും ഒക്കെ ആയിരുന്നല്ലോ. ദൈവം പിന്നെ എങ്ങനാ അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് അല്ലേ?
1: എന്ത് സംഭവിച്ചെന്ന് പറ ബാസിയേട്ടാ?
0: കുഞ്ഞു ജനിച്ചു. മാലതിയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ഒരു ദിവസം അവർ വീട്ടിലൊന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ ആ കുഞ്ഞ് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് മരിച്ചു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? മാനസിക നില തെറ്റി അങ്ങനെ ഇവിടെ എത്തി.
1: കഷ്ടം തന്നെ അവരുടെ കാര്യം. എനിക്ക് കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല.
2: എന്റെ മോളെ കണ്ടോ? മോളെ, മോളെ, അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ്.
1: അടുത്ത സെല്ലാരാ?
0: ആ അതുപോലെ ഒരുപാട് കഥകളുണ്ട് സാറേ. ഇത് സാവിത്രിയാണ്. കടവും കടക്കണിയും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിലായിരുന്നു അവര്. തൊട്ടതെല്ലാം പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാം വെറുത്ത് മടുത്ത് ജീവിക്കുമ്പോഴാണ് അവർക്ക് ലോട്ടറി അടിക്കുന്നത്. ജപ്തിയുടെ വക്കലിരുന്നതാ പെട്ടെന്നുള്ള സന്തോഷം. പക്ഷേ ഭ്രാന്തിൻ്റെ രൂപത്തിലാണ് അവരെ ബാധിച്ചത്.
3: എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നോ? മോനെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല.
1: അടുത്ത സെല്ലിലോ? അവിടുത്തെ കഥ എന്താ?
0: എന്റെ സാറേ, അതാ മീനാക്ഷി. നല്ല മിടുക്കി കുട്ടിയായിരുന്നു. പഠിച്ച് ജോലിയൊക്കെ വാങ്ങി വിവാഹം കഴിച്ചാൽ മതിയെന്നൊക്കെ വാശിയായിരുന്നു. അതുപോലെ തന്നെ അവൾ നന്നായിട്ട് പഠിച്ചു, ജോലി നേടി. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയ്ക്ക് സമ്മതവും മൂളി. പക്ഷേ വിവാഹ ദിവസം കഴിഞ്ഞ് അവൾ അയാൾക്കൊപ്പം മണിയേറിയ കയറിയപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ. പണത്തിന് വേണ്ടി ഭർത്താവ് പലരെയും വിളിച്ചു വരുത്തി. അങ്ങനെ ശരീരവും പിന്നെ മനസ്സും അവൾക്ക് നഷ്ടമായി.
1: പലരുടെയും ഭാവി നഷ്ടമായത് ഇങ്ങനെയൊക്കെയാണ് അല്ലേ ബാസിയേട്ട? എല്ലാം കേട്ട കഥകളൊക്കെ തന്നെയാണ്. പക്ഷേ അനുഭവമായ ആൾക്കാർ മുമ്പിൽ നിൽക്കുമ്പോൾ ഓ, വല്ലാത്തൊരവസ്ഥ തന്നെ.
0: ആ നമ്മൾ മനുഷ്യരുടെ മനസ്സ് എത്ര ലോലമാണ്. ഇവിടെ വന്നാൽ അതൊക്കെ മനസ്സിലാകും.
1: സന്തോഷമായാലും സങ്കടമായാലും ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാൻ. അത്ര ലോലമാണ്.
0: സാറി പറഞ്ഞത് ശരിയാ.
1: എന്നെ സാറേന്ന് വിളിക്കണ്ട, കുഞ്ഞേന്ന് തന്നെ വിളിച്ചോ ബാസിയേട്ടാ. ഒരു പ്രശ്നവുമില്ല. വാസിയേട്ടൻ എത്ര വർഷം ഇവിടെ വന്നിട്ട്?
0: ആ 20 വർഷമെങ്കിലും ആയി കാണും കുഞ്ഞെ. ആയി കാണുമെന്നല്ല, 20 ആയി.
1: ആ ഇവിടുത്തെ സീനറാണല്ലേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ആ വാർഡ് ഒന്ന് പോയി കണ്ടാലോ? എനിക്ക് അവിടെയുള്ളവരെ കാണാമല്ലോ.
0: ആ അതിനെന്താ കുഞ്ഞെ, ദാ നമ്മൾ അങ്ങോട്ട് നടക്കില്ലേ. മുകളിലത്തെ നിലയിലാണ് വാർഡ്. ഓരോ വാർഡിലും 10-20 കട്ടിലുണ്ട്. ഏകദേശം 10-15 കട്ടിലി രോഗികളുമുണ്ട്. അവരെ നോക്കാനായിട്ട് 4-5 നേഴ്സുമാരുമുണ്ട്.
1: ഭാസിയേട്ടാ, ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു. ഇതിപ്പോൾ വലിയ ഹോസ്പിറ്റലാണല്ലോ, ഒരുപാട് പേഷ്യൻസും ഉണ്ട്. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് ഭാസിയേട്ടാ?
0: ഇവിടെയുള്ളത്, ആ ദാ ഇതാ ജാനകിയമ്മ. ഇവിടെയുള്ളവരിൽ ഏറ്റവും പ്രായം കൂടിയത് ഇവരാണ്. 80 വയസ്സുണ്ട്.
1: എന്ത് പറ്റിയത് ഇവർക്ക്?
0: ഒരുപാട് സമ്പത്തുള്ള കുടുംബത്തിലെ ഗ്രഹനാഥയായിരുന്നു. മക്കളെല്ലാം വലുതായി. സ്വത്തിനു വേണ്ടിയുള്ള തർക്കവും വഴക്കും ഒക്കെ പിന്നെ തുടങ്ങി. ഒടുവിൽ അമ്മയെ ഒഴിവാക്കാൻ മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് അടുപ്പിച്ചു. പിന്നെ ഇങ്ങനായി.
1: ഇവിടെ ഇപ്പോ എത്ര കാലമായി?
0: കുറച്ച് വർഷമായി കുഞ്ഞെ. മക്കൾ കൃത്യമായിട്ട് എല്ലാ മാസവും പണം അയച്ചു തരും. ചികിത്സയൊക്കെ കൃത്യമാ. പക്ഷേ ഒരാളെങ്കിലും വന്ന് നോക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. എന്തൊക്കെ ഉണ്ടായാലും എന്താ, സ്നേഹമുള്ള മക്കളോടൊപ്പം വയസ്സാം കാലത്ത് കഴിയാൻ പറ്റിയില്ലെങ്കിൽ
1: അവർക്കും പ്രായമാവുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതെ, അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട് വാസി.

0: ഇവിടെ എത്ര എത്ര ആളുകൾ ഇതുപോലെ. ഇനിയും പരിചയപ്പെടാൻ ആളുകളുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, വന്നു കയറിയതല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം, റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവ്.
1: ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുമല്ലേ?
0: അല്ല കുഞ്ഞെ, ഇവിടെ ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്യുന്നത്. രോഗികൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉള്ള ഭക്ഷണം വർഷങ്ങളായി ഞാൻ തന്നെ പാചകം ചെയ്യുന്നത്.
1: ആഹാ, അത് കൊള്ളാമല്ലോ. മോഹൻ സാറ് പറഞ്ഞു ശരിയാണല്ലേ, ഓൾറൗണ്ടർ തന്നെ. ഒരു കണക്കിനത് നന്നായി, എല്ലാവർക്കും നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കാമല്ലോ.
0: ആ, ഇവിടെ എല്ലാവർക്കും എൻ്റെ പാചകം ഇഷ്ടമാണ് കുഞ്ഞെ. ഒരിക്കൽ മറ്റൊരു പാചകക്കാരനെ അപ്പോയിൻറ്റ് ചെയ്താ, പക്ഷെ കറികളൊക്കെ മോശമാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ വീണ്ടും പാചകം എൻ്റെ കയ്യിൽ തന്നെ വന്നു.
1: അത് നന്നായി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ബാസേട്ടാ, ഒരു 10 മിനിറ്റ്.
0: ആ, 10 മിനിറ്റ് ആക്കണ്ട കുഞ്ഞെ. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ, കുഞ്ഞ് ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ വന്നാൽ മതി.
1: ശരി ബാസേട്ടാ.
2: ഡോക്ടർ വിപിൻ.
1: ആ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ ഡോക്ടർ. സോറി ഡോക്ടർ.
2: ആ, ഞാൻ കരുതി ക്ഷീണം കൊണ്ടായിരിക്കുമെന്ന്.
1: ഒരുപാട് നേരമാണ് ഡോക്ടർ വന്നിട്ട്.
2: ഏയ്, ഇപ്പോൾ വന്നതേ ഉള്ളൂ.
3: അല്ല, എന്ത് ചിന്തിക്കുകയായിരുന്നു? ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ചാണോ?
1: അത്
2: ഡോക്ടർ സിംഗിളാണെന്ന് ബയോഡേറ്റ കണ്ടു. വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ടോ? അതോ ഇനി വല്ല ലവറും?
1: അത്
2: ലവറുണ്ട്. കേൾക്കട്ടെ.
1: ലവറൊന്നുമില്ല ഡോക്ടർ. പഠിക്കുന്ന കാലത്ത് എല്ലാവരും പോലും എനിക്കും ഉണ്ടായിരുന്ന പ്രണയം. ആ, അതൊക്കെ ഒരു നഷ്ട സ്വപ്നം. അല്ല ഡോക്ടർ, എന്തേ വന്നത്? എനിത്തിങ് സീരിയസ്?
2: വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം.
1: ഓക്കെ ഡോക്ടർ.
2: ഇവിടെയുള്ള ഓരോ പേഷ്യൻസിനും ഓരോ കഥകൾ പറയാനുണ്ട്. കുറച്ചൊക്കെ വിപിൻ അറിഞ്ഞിട്ടുണ്ടാവൂലേ? 100 പേഷ്യൻസ് ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലിലുണ്ട്. ഇന്നലെ ഒരു പുതിയ പേഷ്യൻ്റ് വന്നു, ഹേമ. വളരെ കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ ജീവിക്കുകയായിരുന്നു അവർ. ആളൊരു കലാകാരി കൂടിയാണ്.
1: അവർക്കെന്താ സംഭവിച്ചത്?
2: കാത്തിരുന്ന് കാത്തിരുന്ന് അവർക്കൊരു കുഞ്ഞുണ്ടായി. നിർഭാഗ്യവശാൽ ഹേമ പുറത്തുപോയ സമയത്ത് കുഞ്ഞ് സ്വിച്ചിലോ മറ്റോ അമർത്തി ഷോക്കേറ്റ് മരിച്ചു. വീട്ടിൽ വേലക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞല്ലേ, ആ നഷ്ടം ഹേമയുടെ സമനില തെറ്റിച്ചു.
1: ഓ, വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഡോക്ടർ. ചില നേരത്ത് നമ്മൾ ഡോക്ടർമാരും സാധാരണക്കാരെ പോലെ തന്നെയാവും ചിന്തിച്ചു പോവുക. അപ്പോൾ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചതുപോലെ തോന്നും.
2: ഒരു നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെയുള്ള പേഷ്യൻസിനെ പരിചയപ്പെട്ടില്ലല്ലോ.
1: ഇല്ല.
2: ഈ ഇരിക്കുന്നവരെല്ലാം വളരെ കാലം മുമ്പ് വന്നവരാ. പലരുടെയും വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റാനെന്ന് ആരും ചിന്തിക്കുന്നതേയില്ല.
1: ഡോക്ടർ, അങ്ങേയറ്റത്തെ കട്ടിലിൽ മോങ്കുനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നത്. ആരാ അത്?
2: ശ്രദ്ധിച്ചില്ലേ? അതാണ് ഗായത്രി.
1: ഗായത്രിയോ? എല്ലാവരും കളിച്ചിരിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ ആ കുട്ടി മാത്രം മുഖം മറച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
2: ഡോക്ടർ വിപിന് ഗായത്രി പരിചയമുണ്ടോ? ഒരു നമുക്ക് അവളെ കാണാം.
1: ഗായത്രി? അതെ, ഗായത്രി തന്നെ. ഡാ, ഇത് ഞാനാ വിപിൻ. ഒന്ന് നോക്കേ, ഒന്ന് നോക്ക് ഗായത്രി, ഞാനാണ്.
2: നിങ്ങൾ പരിചയക്കാരാണല്ലേ?
1: അതെ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല ഡോക്ടർ. ഗായത്രി ഞാൻ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ മനസ്സാണെന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ. അത്ര സ്നേഹത്തോടെ എന്നെ മനസ്സിലാക്കി വേറെ ആരുമില്ല. സൗഹൃദം എന്നും എൻ്റെ മനസ്സിൽ പ്രണയമായി. പക്ഷേ അവൾക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞില്ല.
2: എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു?
4: വിപിനെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നിന്റെ മുഖത്ത് എന്താ ഒരു വൈക്ലബ്യം?
1: ഓടി വീണ്.
4: ഓ, നിന്റെ സെമിനാർ എഴുതാനൊക്കെ പെമ്പിള്ളേർ ക്യൂ നിൽക്കുവാണല്ലോ. ആ അനുപമയാണെങ്കിൽ നിന്നോട് മുടിഞ്ഞ പ്രേമോ. എന്റെ പൊന്നു
1: ഗായത്രി, നീ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല.
4: അതൊക്കെ പോട്ടെ, എന്റെ ചോക്ലേറ്റ് എവിടെ? മറന്നു നീ.
1: ആ, മറന്നാ നീ എന്നെ ബാക്കി വെച്ചേക്കോ. പിന്നെ നാളെ നീ ഫുഡ് കൊണ്ടുവരണ്ട കേട്ടോ, നമുക്ക് കാന്റീനിൽ കഴിക്കാം.
4: ആ ശരി, ഞാനെന്ന ക്ലാസ്സിൽ കയറട്ടെ. വൈകിട്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. പിന്നെ അമ്മ നിന്നെ തിരക്കിയിരുന്നു.
1: ആ ശരി.
4: അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു, നീ ഇങ്ങൊന്ന് വന്നേ.
1: എന്താടി ഈ അടിക്ക് ഞാൻ പകരം തരുന്നുണ്ട് കേട്ടോ.
4: ഓ പിന്നെ.

0: അത്ര നല്ല സുഹൃത്തുക്കളായിരുന്നല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു കൊതിക്കണം? എന്നെപ്പോലെ അൺലക്കി മാൻ വേറെ ഉണ്ടാവില്ല. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടും
1: ഡോക്ടർ എന്താ നിർത്തിയത്?
0: കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തിക് ഫ്രണ്ടായിരുന്നു. പതിയെ പതിയെ അത് പ്രണയമായി മാറി. വിവാഹം കഴിച്ചു. പക്ഷേ പ്രേമിച്ച് നടന്ന കാലം പോലെയല്ല കല്യാണത്തിന് ശേഷം. അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ജോലി തിരക്ക് തന്നെ കാരണം. അവളെ ഒരുപാട് അവോയ്ഡ് ചെയ്തു. പലപ്പോഴും അവൾ എന്നോട് പരാതി പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടതുപോലുമില്ല. എന്നെ കാത്തിരുന്നു. എൻ്റെ സ്നേഹത്തിനായി കൊതിച്ചും അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം മനസ്സ് കൈവിട്ട സമയത്ത് അവൾ ജീവിതം അവസാനിപ്പിച്ചു.
1: എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂടു ഡോക്ടർ. എന്നാലും നീ വിഷമിച്ചിട്ട് എന്താ കാര്യം?
0: ഇപ്പോഴാണ് വിഷമം ബിബിൻ. ഇനി ജീവിതകാലം മുഴുവൻ നീറി നീറി ഞാനിങ്ങനെ ജീവിക്കും. അവളെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ബിബിൻ പറയൂ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ഗായത്രി രക്ഷിക്കും കഴിഞ്ഞേക്കും. അവളുടെ മനസ്സ് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡോക്ടർ. അല്ല, അങ്ങനെ പ്രത്യേകതകളൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ അവൾക്ക് വിവാഹാലോചനകൾ ഒരുപാട് തുടങ്ങിയിരുന്നു. പിന്നെ പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറഞ്ഞു അകന്നു. എൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞതുമില്ല, എനിക്ക് പറയാൻ കഴിഞ്ഞതുമില്ല.
0: കോളേജ് ലൈഫിന് ശേഷം നിങ്ങൾ പരസ്പരം കണ്ടില്ലേ?
1: ഒരിക്കൽ കണ്ടിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ച് വരണമെന്ന് പറഞ്ഞിരുന്നു. പഴയ പോലെ സ്നേഹമൊന്നും ഇല്ലല്ലോ. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊന്നും കേട്ടില്ല.
0: കഷ്ടമായിപ്പോയി. വിവാഹത്തിന് ഡോക്ടർ പോയി കാണില്ലല്ലേ? അപ്പോൾ അത് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം.
1: വീട്ടുകാരും ഇതുവരെ ഡോക്ടറെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ലേ? എന്താ പ്രശ്നമെന്ന് അവർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ.
0: അതാണ് ഡോക്ടർ മറ്റൊരു പ്രശ്നം. ഗായത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തലേന്ന് അവളുടെ അമ്മ മരിച്ചു. മറ്റാരും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ് അവളെ ഇവിടെ എത്തിച്ചത്.
1: അവരിൽ നിന്നൊന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ലേ?
0: ഭർത്താവ് അത്ര സ്നേഹമുള്ളവനായിരുന്നില്ല. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തി. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തതയില്ലാത്തതുപോലെ തോന്നി. ഗായത്രി വന്നിട്ടിപ്പോൾ ഒരു 3 മാസമായി കാണും. ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. പലതരത്തിൽ നമ്മൾ ശ്രമിച്ചു. ഡോക്ടർ വിപിന് അതിന് കഴിയും, എനിക്കുറപ്പുണ്ട്.
1: തീർച്ചയായും ഞാനത് ചെയ്യും ഡോക്ടർ. എൻ്റെ ഗായത്രിയെ പഴയപടിയാക്കാൻ ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. ഞാൻ എന്തായാലും കൂടെ പഠിച്ചവരെല്ലാം ഒന്ന് വിളിക്കട്ടെ.
0: ഓക്കെ.
2: ജിത്തേട്ടാ, എനിക്ക് ക്ലാസ് തുടങ്ങാറായി. കുഞ്ഞിനെ ഒന്ന് നോക്കിയേക്കണേ.
3: എനിക്കുള്ള ചായ എടുത്തു വെച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ജോലിയൊക്കെ ചെയ്തിട്ടാ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ക്ലാസ്സിനും ജോലിക്കൊക്കെ പോകുന്നത്.
4: അത് ശരിയാ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചോറെടുത്ത് വെച്ചിട്ടില്ലേ?
2: എല്ലാം റെഡി ആയിട്ടുണ്ട് ഏട്ടാ, അതുകൊണ്ട് തന്നെയാ ഇത്രയും ലേറ്റ് ആയത്. ഈ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിലും ഒരു ജോലി ശരിയാകുമെന്ന് കരുതിയേട്ടാ. അങ്ങനെയെങ്കിലും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയില്ലേ?
3: പിന്നെ അവള് ജോലിക്ക് പോയിട്ട് കടവും തീർത്ത് പുതിയ വീടും വെക്കും. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോ അവന് അവളെ തന്നെ മതിയെന്നായിരുന്നു.
2: എന്തിനാ അമ്മേ എന്നും എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ കേൾക്കുന്നത്. കേട്ട് കേട്ട് മടുത്തു.
4: നീ അധികം സംസാരിക്കണ്ട, പോയി ക്ലാസ് അറ്റൻഡ് ചെയ്.
2: അമ്മേ, എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ. അവൾ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്കൂറല്ലേ ഉള്ളൂ ക്ലാസ്, ഒന്ന് നോക്കിയേക്കണേ. അയ്യോ അയ്യോ, മോളെ മോളെ എന്ത് പറ്റി?
3: കൊച്ചിനെ നോക്കാതെ അവൾ ക്ലാസ്സിൽ പഠിക്കാൻ പോയേക്കുന്നു.
2: ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മേ പോയത്. എന്താ എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയത്? എന്താ അമ്മേ നിർത്താതെ കരയുന്നത്?
5: എന്താ എന്താ അവിടെ നിലവിളയും ബഹളവും?
6: 3 തവണ ജിതേഷില്ലേ കുഞ്ഞു ബാൽക്കണിയിൽ നിന്ന് താഴെ വീണു.
7: ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ, വീട്ടിൽ 2 പെണ്ണുങ്ങളില്ലേ?
8: അതൊക്കെ എന്റെ ചെയ്ത. ഏത് നേരം നോക്കിയാലും കുഞ്ഞിന്റെ കൂടെയാണ്. എന്റെ കാര്യം നോക്കാൻ പോലും അവൾക്ക് ചിലപ്പോ സമയം കിട്ടാറില്ല. അല്ല, എനിക്ക് പരാതിയായിരുന്നു, പക്ഷെ ഇപ്പോ കാര്യം മനസ്സിലായി.
9: ഈ ഗായത്രി ഒരു തൻ്റെടിയാട്ടോ. അവൾ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നോ അവൾ? ഈ പ്രായമായ അമ്മയ്ക്ക് കൊച്ചിനെ നോക്കാനൊക്കെ പറ്റുമോ?
8: അവളേതോ ജോലിക്കായിട്ട്

0: എന്തോ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട് പോലും. വീട്ടുകാരി നോക്കാതെ ഇവളൊക്കെ എന്ത് പഠിച്ചിട്ടെന്താ?
1: അവളെ നൊന്ത് പ്രസവിച്ചത് ഞാനാ. ഇത്രയും കാലം നോക്കിയത് ഞാൻ തന്നെയാണ്. ഒരു പ്രശ്നം വന്നാ സഹായിക്കാൻ കൂടി ആരെയും കാണാറില്ലല്ലോ. എന്നിട്ടിപ്പോ വന്നിക്കുന്നു കുറ്റം പറയാൻ. ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈശ്വര, എത്ര ദിവസമായി സഹിക്കാൻ വയ്യ എനിക്ക്.
2: ഹലോ, അപ്പോ അതാണ് ഗായത്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ?
3: അതെ ഡോക്ടർ, എല്ലാവരുടെയും നിരന്തരമായ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ അവൾക്ക്.
2: അല്ലെങ്കിലും സമൂഹം അങ്ങനെയാ. നല്ലത് കാണാൻ ഓടി വന്നില്ലെങ്കിലും കുറ്റപ്പെടുത്താൻ മുൻപിലുണ്ടാവും.
3: പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് പറക്കുമുറ്റുന്നവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരമ്മ എത്രമാത്രം എഫോർട്ട് എടുക്കുന്നുവെന്ന് ആർക്കറിയാത്തത്? മനസ്സിനും ശരീരത്തിനും വരുന്ന മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് തൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഓരോ അമ്മയും ജീവിക്കുന്നത്. കുഞ്ഞിനു വേണ്ടി ചിലപ്പോൾ ഊണും ഉറക്കവും സുഖങ്ങളും മറന്ന് ജീവിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പിഴ വന്നാൽ പോലും എല്ലാവരും അവരെ തന്നെ കുറ്റപ്പെടുത്തും.
2: കൂടെ ആളുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ, ഒരാളെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല.
3: മനുഷ്യർക്ക് കഴിയാത്ത അതല്ലേ? നല്ല 10 കാര്യങ്ങൾ ചെയ്താലും 11-ാമത്തെ മിസ്റ്റേക്കിനായിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഗായത്രിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരിക്കലും അവളെ അവളല്ലാതാവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു.
2: ഡോക്ടർ വിപിൻ, നാം വിചാരിക്കുന്ന പോലെയല്ല ജീവിതം. ഓരോന്നും നേരത്തെ എഴുതപ്പെട്ട കഥകളാണ്.
3: ഇനി എങ്ങനെയെങ്കിലും ഗായത്രി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവളില്ലാതെ അവളുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും ആ വീട്ടിൽ?
2: അതെ, ആ കുഞ്ഞിന് അതിന്റെ അമ്മയെ തിരിച്ചു കൊടുക്കുക. ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടത് അതാണ്.
3: അതെ, ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം.
2: ക്ഷമയോടെ പതിയെ ഗായത്രി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം.
3: ഞാൻ കൊണ്ടുവരും ആ പഴയ ഗായത്രിയെ. ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും നൂലഴികളിൽ ഇങ്ങനെ മനസ്സ് നഷ്ടപ്പെട്ടവരാണ് ഗായത്രിയും മറ്റുള്ള പലരും. അവരെയെല്ലാം എനിക്ക് നിറമുള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടകം പെയ്തൊഴിയാതെ. ശബ്ദം നൽകിയവർ മോഹൻ, ശരവൺ, വിപിൻ, റയൻ ടൈറ്റസ്, ഭാസിയേട്ടൻ, അഭി, ഗായത്രി, ആതിര, അമ്മായി അമ്മ, കാവ്യ, ജിത്തു, അജി ഷാജി. വോക്കൽ ബാക്കപ്പ് മേരിറാണി സി ജെ, കൃഷ്ണ.

ഊട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

எத்திர

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിൽ 28 വർഷമായി നിയമപരമായി താമസിക്കുന്ന ജമൈക്കൻ സ്വദേശിയായ ഡേട്ടൺ ആന്ദ്രെ ലിൻസെ എന്ന ഗ്രീൻ കാർഡ് ഉടമയെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കലിലാക്കി. ജമൈക്കയിൽ നിന്ന് അവധിക്കാലം കഴിഞ്ഞ് ഷിക്കാഗോ ഒഹെയർ എയർപോർട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. പഴയ ചില ചെറിയ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ലിൻസെയെ തടവിലാക്കിയിരിക്കുന്നത്. തീർത്തും അണുവിമുക്തമല്ല എന്ന ആശങ്കയെ തുടർന്ന് അമേരിക്കയിൽ 25 ലക്ഷത്തിലധികം സ്റ്റിറോയിഡ് ഐഡ്രോപ്സ് മരുന്നുകൾ തിരിച്ചുവിളിക്കാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകി. കണ്ണിലുണ്ടാകുന്ന വീക്കങ്ങൾക്കും അണുബാധകൾക്കും സാധാരണയായി നിർദ്ദേശിക്കാറുള്ള പ്രിസ്ക്രിപ്ഷൻ ഐഡ്രോപ്പ് മരുന്നായ പ്രെഡ്നിസോലോൺ അസറ്റേറ്റ് ഓഫ്താമിക് സസ്പെൻഷൻ വിപണിയിൽ നിന്ന് തിരിച്ചുവിളിക്കാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവിട്ടു. ഇന്ത്യൻ കമ്പനിയായ ലുബിൻ ലിമിറ്റഡ് നിർമ്മിച്ച് വിതരണം ചെയ്ത 25 ലക്ഷത്തിലധികം കുപ്പി മരുന്നുകളാണ് ഇത്തരത്തിൽ പിൻവലിക്കുന്നത്. ന്യൂയോർക്ക് നഗരത്തിലെ മിഡ് ടൗൺ മാൻഹാട്ടനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ ഘടനാപരമായ ഗുരുതര തകരാർ കണ്ടെത്തിയത്

ഇതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ നിരവധി കെട്ടിടങ്ങൾ അടിയന്തരമായി ഒഴിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളികൾ കെട്ടിടത്തിന്റെ 21-ാം നിലയിൽ പ്രധാന സപ്പോർട്ട് കോളങ്ങൾ വളഞ്ഞതും നിലകൾ താഴ്ന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതരെ വിവരമറിയിച്ചത്. കുട്ടികളുടെ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങളും ചിത്രങ്ങളും കൈവശം വെച്ച കേസിൽ ടെക്സാസിലെ ബാക്ക്ലിഫ് സ്വദേശിയായ വെസ്ലി ജോസഫ് സ്ലാനിന എന്നയാൾക്ക് 15 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം 10 വർഷം ഇയാൾ കർശന നിരീക്ഷണം

300-ലധികം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. ഡെൻഡൻ കൌണ്ടിയിൽ 2, കോളിൻ കൌണ്ടിയിൽ 2, ടാരൻ കൌണ്ടിയിൽ 5 താഴെയും കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം പടരുന്നതിന്റെ ഉറവിടം വ്യക്തമല്ലാത്തതിനാൽ പൊതുജനാരോഗ്യ ജാഗ്രതാ നിർദ്ദേശം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയിൽ താമസിച്ച് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന വിദേശികൾക്ക് പുതിയ നിയന്ത്രണങ്ങളുമായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. 2026 ജൂലൈ 10 മുതൽ US ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നത് സാധാരണ നടപടിയായി കാണാനാകില്ലെന്നും ഇത് പ്രത്യേക പരിഗണനയോ ഔദാര്യമോ ആയി മാത്രമേ കണക്കാക്കൂ എന്നും പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പുതിയ നിയമപ്രകാരം അപേക്ഷകരിൽ പലർക്കും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെയുള്ള US കോൺസുലേറ്റുകൾ വഴി മാത്രമേ ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. മെയിൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മുൻ ഡയറക്ടർ നിരവ് ഷാ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള US സെനറ്റ് സ്ഥാനാർത്ഥിത്വത്തിനായി ജൂലൈ 9 ഔദ്യോഗികമായി രംഗത്തിറങ്ങി. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗ്രഹാം പ്ലാറ്റ്നർ പിന്മാറിയ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വംശജനായ നിരവ് ഷായുടെ ഈ പ്രഖ്യാപനം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.